തിര്യക് തിര്യക് പർവ പർവ തിര്യക് തിര്യക് പർവ പർവതേ തേ പർവ പർവതേ തേരാധ്യാസകം രാധ്യാസം തേ തേരാധ്യാസം.

0: इति सप्तदशोऽध्यायः। ॐ
1: ॐ नमः शिवाय। यु आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ॐ नमः शिवाय।
2: ഇതിൽ നിന്ന് മകന് പഠിക്കാൻ കഴിഞ്ഞാൽ മകന് സംതൃപ്തനായി. ഇങ്ങനൊരു അമ്മയ്ക്ക് ജനിക്കാൻ കഴിഞ്ഞാൽ മകന് സംതൃപ്തനായി. ഇപ്പൊ ഈ പ്രപഞ്ചം മാറ്റിമറിക്കാൻ ഒരുങ്ങുമ്പോഴായി പ്രശ്നമൊക്കെ, അതിന് കാരണമോ ഭാവിയാണ്. ഭാവിയെക്കുറിച്ച് എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല എന്ന ഉത്കണ്ഠ. ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന ആളുകളോട് എന്ന് നിങ്ങൾ ഇത്രയൊന്നും എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല. എന്റെ ഉത്കണ്ഠയല്ലിത്, ഇതൊക്കെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠയാണ്. എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല, ഞാൻ ഉത്കണ്ഠയ്ക്കൊക്കെ അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠയാണ്. ഏത് അച്ഛനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് മകനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് അമ്മയോട് ചോദിച്ചാലും ഇങ്ങനെയാണ്. സ്വയം യാതൊരു ഉത്കണ്ഠയില്ല, സ്വയം എല്ലാവരും സ്ഥിതിയിൽ തന്നെയാണ്. അപ്പൊ ആ വരുന്ന ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഇപ്പൊ ഭൂതം, ഭവത്, ഭവിഷ്യത്, ഇത് മൂന്നും ലോചനമായിട്ടുള്ള വിഷയീകരോതീതി ത്രിലോചന തസ്മൈ. ഇനി ഭസ്മാങ്കരാഗം, ശിവൻ അണിയുന്ന ഭസ്മം.
3: അല്ല, ഭൂതം ഭവിഷ്യത്തും മൂന്നിനെയും പറഞ്ഞ് എല്ലാ കേവലബോധത്തിലേക്ക് ഉൾക്കൊണ്ടവനെയാണ്
2: വർത്തമാനത്തിൽ നിൽക്കുന്നത്. അവ ത്രിലോചന ഭസ്മം രാഗമായിട്ടുള്ളവൻ, ഭസ്മം പൂശിയവൻ, അംഗരാഗം ഭസ്മമായിട്ടുള്ളവൻ. ശിവൻ അണിയുന്നത് ത്രിപുണ്ട്രമണിയാറുണ്ട്, ഉദ്ധൂളനമണിയാറുണ്ട്. രണ്ടു വഴിയാണ് ഭസ്മത്തിന്. ഇത് പൗരാണിക രീതി പറഞ്ഞാൽ ഗൃഹസ്ഥന്മാർ ത്രിപുണ്ട്രവും സന്യാസിമാർ ഉദ്ധൂളനവുമാണ് പഴയ നിയമം. ഇപ്പൊ നിയമമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ, സന്യാസിമാർ തന്നെ പലപ്പോഴും ഗൃഹസ്ഥന്മാരാണ്, ഗൃഹസ്ഥന്മാർ തന്നെ പലപ്പോഴും സന്യാസിമാരാണ്. അതുകൊണ്ട് ഏത് വഴിക്കോ, പണ്ട് ഗാർഹസ്ഥ്യം, മഠാം ന്യായം ഇവയൊക്കെ വരുമ്പോൾ ഗുണം ആവശ്യമാണ് നടത്തിക്കൊണ്ട്. രാജസ ഗുണമുള്ളതുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അതുകൊണ്ട് എന്റെ പരിമിതിയാണിതെന്നും അതിന്റെ പേരിൽ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ വേണ്ട, ഇത്രയും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നും അന്യർക്ക് ബോധ്യപ്പെടുമാറാണ് ഇത് തൊടുന്നത് വരെ. ഇന്ന് നമ്മളെല്ലാം എവിടെ നിൽക്കുന്നു നമ്മൾ എന്നല്ല ആദ്യം ചിന്തിക്കുന്നത്, എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആധുനിക വിദ്യാഭ്യാസ സങ്കേതത്തിന്റെ അപകടവും ഇതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നല്ല ഇന്ന് പഠനം, എവിടെ നിൽക്കണം, ഈ ലോകത്തിലെ ഏറ്റവും നല്ലതെല്ലാം എന്റേതാണെന്ന് പറയിപ്പിക്കണം, ഏറ്റവും മോശമായ സ്വഭാവമെല്ലാം എനിക്ക് വേണം. ആധുനിക മനുഷ്യന്റെ ദുഃഖം ഇതാ. ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളും ദ്വേഷങ്ങളും ഒന്നും വിടാതെ ഇന്ദ്രിയാതീതമായ ആത്മാനുഭൂതിയുടെ തലത്തിലാണ് ഞാനെന്ന് പറ്റുന്നിടത്തോളം ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ ധന്യതയായി എന്നതാണ് പ്രശ്നം. ശരിയാണോന്ന് ആലോചിച്ച് നോക്ക്. ആധുനിക മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ കടങ്കഥ ഇതാണെന്ന് തോന്നുന്നു, ശരിയല്ലേ? ഞങ്ങൾ സ്വാമിമാരെ ആയാലും ഗൃഹസ്ഥന്മാരെ ആയാലും ആരെ ആയാലും ഞങ്ങൾ സ്വാമിമാരെ ഒക്കെ ഉൾപ്പെടുത്തണേ എന്ന് ചെയ്യണം, ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കണം. എവിടെ ഏറ്റവും നല്ലതുണ്ട് എന്ന് തോന്നുന്നു അത് എന്റേതാണ് എന്ന് മറ്റുള്ളവർ പറയണം, എനിക്ക് ബോധ്യപ്പെടുകയല്ല വേണ്ട, ശരിയായിരിക്കും. അനുഷ്ഠാനങ്ങളിൽ, ജീവിതങ്ങളിൽ ഒക്കെ പണ്ടങ്ങനല്ല, എനിക്കുള്ളിടത്തോളം എന്നുള്ളത് മറ്റുള്ളവരെ ആദ്യം ബോധ്യപ്പെടുന്നു. പഴയ ആചാര്യന്മാരെല്ലാം കാണിച്ചു തന്നെ എനിക്ക് ഇത്രയും അറിയും, ഇത്രയാണ് എനിക്കറിയുന്നത്. അത് അവരുടെ പ്രകടനം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ബോധ്യപ്പെടുത്തും. അതിലവർ സത്യസന്ധതയും പുലർത്തുന്നു. ആ സത്യസന്ധതയിലാണ് അന്ന് അറിവിരിക്കുന്നത്. അപ്പൊ എല്ലാം ശേഷിച്ച ചിതാഭസ്മമാണ് പൂശുന്നതെങ്കിലും അത് ഉദ്ധൂളനമായും ത്രിപുണ്ട്രമായും പൂശുന്നയാളാണ് ശിവ. രണ്ടു തരത്തിലും പൂശി. നിയമമനുസരിച്ച് ഗൃഹസ്ഥൻ ത്രിപുണ്ട്രം ഉദ്ധൂളനെന്നാണ്. സന്യാസി എന്ന് പറയുമ്പോൾ സമ്യക്കായി നശിച്ചവൻ മാത്രം. ഞങ്ങളൊക്കെ നല്ല അർത്ഥം, വസ്ത്രം അണിഞ്ഞു എന്നുള്ളതല്ല അർത്ഥം. അത് വന്നു കഴിഞ്ഞാൽ ഗുണങ്ങൾ തീർന്നു, ഗുണാതീതനായി. അപ്പൊ ഗുണാതീതനാവുമ്പോഴാണ് ഉത്തൂളനം വാരിപ്പൂശുന്നത്, കുമ്പളങ്ങയുടെ മാതിരി. കുമ്പളങ്ങ മൊത്തം പൂശിയത് മാതിരി. അങ്ങനെയുള്ള ശിവനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോധസത്തയിൽ നിന്ന് കർമ്മത്തിലേക്ക് സൃഷ്ടിയിലേക്ക് രൂപാന്തരപ്പെട്ടു വന്ന ശിവശക്തിയെയല്ല ആചാര്യൻ ഇവിടെ നമസ്കരിക്കുന്നത്. ആചാര്യ പാരമ്പര്യത്തിന് ചേർന്ന ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന അംഗരാഗം ഭസ്മമായി മാറിയ ശിവനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. ആ ശിവനായിക്കൊണ്ട് ഭസ്മാംഗരാഗായ മഹേശ്വരനായിക്കൊണ്ട് സംഹാരത്തിലാണ് ഉദ്ധൂളനം നടക്കുന്നത്. സകല പ്രപഞ്ചവും സംഹരിച്ച് നിലകൊള്ളുന്ന ആ തലത്തിൽ ആ സർവജ്ഞനായ ശിവനായിക്കൊണ്ട് മഹേശ്വരൻ, മഹേശ്വരായ സർവജ്ഞൻ, മഹതാ ഈശ്വരാണ് സർവജ്ഞത തൃപ്തിരനാദിബോധ സ്വതന്ത്രതാ നിത്യം അലുബ്ധശക്തി അനന്തശക്തിശ്ച വിഭോർ വിധിജ്ഞ ഷഡാഹു അംഗാനി മഹേശ്വര മഹേശ്വരസ്യ എന്ന് വായുപുരാണം പറയും. ആ വായുപുരാണം പറയുന്ന ശിവനായിക്കൊണ്ട് ആ സർവജ്ഞനായിക്കൊണ്ട് നിത്യ നിത്യായ നിത്യം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന നിത്യനായിക്കൊണ്ട് ശുദ്ധായ മാലിന്യങ്ങളെല്ലാം അറ്റുപോയവനായിക്കൊണ്ട് അഷ്ടമൂർത്തി രൂപനായ എട്ട് ദിക്കുകളും മൂർത്തി സത്തയിൽ വന്നിട്ടുള്ള ദിഗംബരനായിക്കൊണ്ട് ദിഗംബരായ അഷ്ടമൂർത്തി രൂപനായി ആയ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയും വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊന്ന് ഓർമ്മിക്കാവെങ്കിൽ ആ ശിവന്റെ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ശിവശക്തി എന്നത് ഈ പ്രപഞ്ചമാകെ ഒന്നായി നിൽക്കുന്ന ഒന്നാണ് എന്ന് കാണാം. ആ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഒന്നുകൂടെ നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഇനി അതിനെ ഉപാസനാ രീതിയിൽ ഒന്ന് കാണാം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിശേഷിപ്പിച്ച് ഏതൊരു ബോധസത്തയാണോ ചാരം ചൂടിയ കനൽ പോലെ, ചാരം ചൂടിയ കനൽ പോലെ, ചിത എന്ന് പറയുമ്പോൾ കെട്ടടങ്ങിയ ചിതയില് ചാരം ചൂടി നിൽക്കുന്ന കനൽ പോലെ ബോധസത്ത പല ആകാരങ്ങളും കൈക്കൊണ്ട് വ്യഷ്ടിയും സമഷ്ടിയുമായി പരിണമിച്ചു നിൽക്കുന്നതിനെ ബോധസത്തയിൽ ഉപസംഹരിച്ച് അധ്യാരോപ അവബോധവാദങ്ങളാൽ ഉപസംഹരിച്ച് ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന കനൽ പോലെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് കനലങ്ങനെ എരിഞ്ഞിരിക്കും, അതിന്റെ പുറമെ ചാരം ചൂടി നിൽക്കും, അതുപോലെ നിൽക്കുന്ന ബോധസത്തയെ ശിവനായി കണ്ടുകൊണ്ട് സമഷ്ടി പര്യന്തം നിലനിൽക്കുന്ന ശിവനായി കണ്ടുകൊണ്ട് ശ്ലോകം ഒന്നുകൂടെ. അപ്പോ മുമ്പ് പറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായ ആ സർഗാണുവും കടന്ന് അഹംതത്വവും കടന്ന് മൂലതത്വത്തിലെത്തി നിലകൊള്ളുന്ന ആ തത്വം മാത്രമായ നാഗേന്ദ്രഹാരായ അതുകൊണ്ട് തന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും ഭൂതഭവ്യ ഭവിഷ്യത്തുകളും എരുഗജുസ്സാമങ്ങളും എല്ലാം ബോധിച്ച് നിൽക്കുന്ന ബോധം മാത്രമായ ത്രിലോചനായ ഈ പ്രപഞ്ചത്തെ ഉപസംഹരിച്ച ചാരം തന്നെ ഭസ്മം തന്നെ ലേപനം ചെയ്ത് നിൽക്കുന്ന ബോധമായ അപ്പോഴൊക്കെ ബോധത്തിൽ നമ്മളെത്തി, എല്ലാം ഒരുമിച്ചൊരിടത്തെത്തി. ബോധസ്വരൂപനായ മഹേശ്വരനായ അതുമാത്രം നിത്യം, ബാക്കിയൊക്കെ താൽക്കാലികം. നിത്യായ ഏറ്റവും ശുദ്ധമായത് ആ ജ്ഞാനം, അതിൽ അശുദ്ധി വരുന്നതെല്ലാം ഈ പ്രപഞ്ചം. ശുദ്ധായ അവിടെ അംബരങ്ങളില്ല, ആവരണങ്ങളില്ല, നിരാവരണ രൂപമായ ഞാൻ ബോധമാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ശരീരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആവരണം വേണ്ടത്. ആദ്യകാലത്ത് ആവരണം തലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ശിരോ ആവരണം. കാരണം തലകീഴായ വൃക്ഷമാണ് നമ്മളെന്നാണ് വേദങ്ങൾ പറയുന്നത്. ആദ്യം ബോധമായി സൈഗോട്ടായി അമ്മയുടെ ഉദരത്തിൽ വീണു, അതിൽ നിന്ന് തലയും യക്ഷോടം തലയും അതായത് മസ്തിഷ്കവും തൊക്കുമുണ്ടായി, ഒരേ വർണ്ണവസ്തുവുണ്ട്. പിന്നെ മാംസവും മജ്ജയും ഞരമ്പുകളും കൈകാലികളും ഒക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഇതെല്ലാം വളർന്നു വരുന്നത്? ആ മസ്തിഷ്ക പര്യങ്ക ദേശത്തു നിന്ന് ഇതോരോന്ന് വെച്ചു വരുമ്പോൾ റൂട്ട് എവിടെയാണ്, വേറെ എവിടെയാണ്? മസ്തിഷ്ക. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് കാലാണ് ചോടെന്നാണ് വിചാരിക്കുന്നത് അല്ലെ, തലകീഴായിട്ടാണ് ഭൂമിയിൽ നടക്കുന്നത്. നമ്മുടെ സ്വഭാവവും അതുകൊണ്ട് തലകീഴാണ്. മസ്തിഷ്ക പര്യങ്ക ദേശം, ഹൈപ്പോ തലാമസ് എന്ന് പറയും, അവിടുന്നാണ് ഈ സപ്നകളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഊർധമൂല മധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിതെന്ന് ഗീതയിലൊക്കെ പറയുന്നത്. നമ്മളൊരു തലകീഴായ വൃക്ഷമാണ്. അതിന്റെ പ്രത്യേകത സുവിരൂഢമൂലം അസംഗ, അതിന്റെ മുമ്പ് ഊർധം മൂലമധശാഖ മൂലമൂർധം മൂളിലാമൂർധം ശാഖകൾ താഴേക്കാണ് വളർന്നിരിക്കുന്നത്. ഈ ശാഖകളാ കയ്യും കാലുമൊക്കെ, അതെല്ലാം നമ്മളിപ്പോ നടക്കുന്നത്. മധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി, വേദങ്ങളാകുന്ന അതിന്റെ ഛന്ദസ്സുകൾ. ഛന്ദാംസി യസ്യ പർണാനി എസ്തം വേദസ വേദവിത് അധശ്ചോർധം പ്രസ്തുതസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള അധശ്ച മൂലാന്യനുസന്ധതാമി കർമാനുബന്ധീനി മനുഷ്യലോകേ. നല്ലൊരു വർണ്ണനയാണ്, സജീവമായ. അപ്പോ ഇതെല്ലാം എരിഞ്ഞടങ്ങി ചാരം ചൂടി നിൽക്കുന്ന ആ ബോധസത്ത ധ്യാനാത്മകമായി ഞാൻ എന്റെ കൈകാലുകളിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളിൽ നിന്ന്, എന്റെ ആവരണങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ശുദ്ധമുക്ത ബുദ്ധ സ്വരൂപമായ ശിവം മംഗളം ബോധത്തിലേക്ക് മെല്ലെ പോയാൽ ചാരം ചൂടി നിൽക്കുന്നൊരു കനൽ പോലെ ജ്വലിക്കുന്ന ആ ബോധസത്തയെ കാണുന്നതായി സങ്കല്പിച്ചാൽ ഈ ശ്ലോകം ഏതാണ്ട് പൂർണ്ണമായി. നിരാഭരണ രൂപമായ വസ്ത്രമാവരണമാണ്. നമ്മള് പണ്ടുകാലത്ത് ആളുകള് തലയിൽ വസ്ത്രം ഇടും, കാരണം ഉത്തമാംഗം തലയാണ്. മുസ്ലിങ്ങൾ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്, ഒരു തല ഒരിക്കലും മൂടാൻ നടക്കുകയില്ല. സിഖുകാരും അത്, പണ്ടുകാലത്ത് ഹിന്ദുക്കളെ ഒക്കെ കണ്ടാൽ എല്ലാവരും തല മൂടും, ഒന്നും എടുത്തിട്ടില്ലെങ്കിലും. ഈ പാടത്ത് പണിയെടുക്കുന്നവൻ തല മൂടിയിരിക്കും, കോണകം കെട്ടിയില്ലെങ്കിലും. ഇന്ന് നമ്മൾ തലയൊക്കെ നഗ്നത കാണിച്ച് നടക്കും, ബാക്കിയൊക്കെ നഗ്നമാണെന്ന് നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. നഗ്നതയെ പറ്റിയുള്ള ബോധമൊക്കെ കൂടി വന്നപ്പോഴാണ് കൂടുതൽ അപകടങ്ങളും തുടങ്ങിയിരിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണും പെണ്ണും ഒക്കെ ജീവിച്ചിരുന്നു, ഇത്രയും വസ്ത്രമൊന്നും എടുത്തിരുന്നില്ല, ഇത്രയും മന്ത്രിമാരിറങ്ങി ചളവാക്കിയിരുന്നുമില്ല. അല്ലെ, അങ്ങനല്ലേ എന്നെ പറയുന്നത്. അപ്പൊ ആവരണം വേണ്ടിടത്ത് ആവരണം വേണ്ടാതായിട്ടുണ്ട്, ഉത്തമാംഗം മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് കാലം ഇത് പഠിക്കാൻ പര്യാപ്തമാണോന്നറിയില്ല. ധ്യാനാത്മകമായി ഇത് പഠിച്ചാൽ ബോധസത്തയുടെ മേലുള്ള ആവരണങ്ങളാണ് ഇതെല്ലാം. നിരാവരണ രൂപമായ ബോധസത്തയിൽ ശിവം മാത്രം, അത് ഒന്നാം ശ്ലോകം. നിഷേധ ശേഷു സർവാനശേഷി ജഗദാദ ശേഷി രണ്ടാമത്തെ മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹു പുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ. അതായത് ഇതിനകത്ത് ഛന്ദസ്സിന് മാറ്റമുള്ളത് കൊണ്ട് തസ്മൈ മകാരായ എന്നുള്ളതിന് മകാരൂപായ എന്നൊക്കെ മാറ്റി ചിലർ തിരുത്തിയിട്ടുണ്ട്. ചിലര് മാതംഗ ചർമാംബര ഭൂഷണായ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആചാര്യ ഭഗവാൻ എഴുതിയ ശ്ലോകം ഇതായി തന്നെ നമുക്ക് പഠിക്കാം. ഇതാണ് പ്രകൃഷ്ടമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. നാഗേന്ദ്രഹാരാദി ഗുണവിശിഷ്ട ശിവൻ നഗാരം മന്ദാകിനി സലില ചന്ദനാർച്ചിതാദി ഗുണവിശിഷ്ട ശിവൻ മകാരം. അപ്രകാരം എല്ലാ അക്ഷരവും ശിവൻ തന്നെ പൂർണമായി. നാ ശിവൻ, മാ ശിവൻ, ശീ ശിവൻ, വാ ശിവൻ, യാ ശിവൻ. അപ്പൊ ശിവനിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിശിഷ്ട പുനരുക്തി നിർമാർജനത്തിന് പറ്റുമാറ് ഭിന്ന ഭിന്ന ഗുണവിശിഷ്ട ശിവതത്വ ബോധനത്തിന് ഭിന്ന ഭിന്ന അക്ഷരങ്ങൾ. അപ്പൊ സർവ നിഷേധ ശേഷ സ്വരൂപധാരി ഭൂതവർത്തമാന ഭവിഷ്യദർശി ഭസ്മഭൂഷിത സംസാര ദാഹോത്തര സാരയുക്ത നിത്യശുദ്ധ നിരാവരണ മഹേശ്വരൻ നഗാരം. ഒറ്റ വാക്കിൽ ഓടിച്ചു പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ ഇത്രേ പറയണ്ടു, ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നോർത്താണ് വിശദീകരിച്ചത്. സർവനിശേഷ സർവനിഷേധ ശേഷ സ്വരൂപധാരി നാഗേന്ദ്രഹാരായ ഭൂതവർത്തമാന ഭവിഷ്യദർശി ത്രിലോചനായ ഭസ്മഭൂഷിത സംസാര ദാഹുത്തര സാരയുക്തൻ ഭസ്മാങ്കരാഗായ നിത്യശുദ്ധ നിരാവരണ രൂപി നിത്യായ ശുദ്ധായ ദിഗംബരായ നിരാവരണ രൂപി ദിഗംബരായ മഹേശ്വരൻ ആ ശിവനായിക്കൊണ്ട് പ്രണാമം. ഇനി അടുത്തത് മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം. മന്ദാകിനി സലില ചന്ദനം എന്നിങ്ങനെ മധ്യമ പദലോപി സമാസം. മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം, മന്ദാകിനി സലില ചന്ദനം, മധ്യമ പദമായ കൃഷ്ണം ലോപിപ്പിച്ച് സമാസം കവിതയില്. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാഗിരി. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാഗിരി. മന്ദാഗിരി ശബ്ദത്തിന്റെ വിൽപ്പത്തി. സംസ്കൃതി ഈ ശബ്ദത്തിന്റെ ഉൽപ്പത്തി അറിയാതെ വെറുതെ വെറുതെ ഒരു തോട് ഒരു കുളം എന്നൊക്കെ അർത്ഥം എടുത്ത് പഠിക്കുമ്പോഴായി ഗതികേട് വരുന്നത്. മന്ദം അകത്തി, അകത്തിയാണ് ക, അഗായല്ല അകത്തി, ഗാനായിരിക്കും അകത്തി. കുടിലം ഗച്ഛതീതി മന്ദാഗിരി. മന്ദാഗിരി വിയദ്ഗംഗ സ്വർണ്ണതി സുരദീർഘിക എന്ന് കോശാന്തരം. മന്ദാഗിരി വിയദ്ഗംഗ സ്വർണദീ സുരദീർഘിക. മന്ദാഗിനി ആകാശഗംഗ, സുരദീർഘിക ആകാശഗംഗ. ആകാശഗംഗ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആ ഗാലക്സി തന്നെ അന്നോളെ. അവിടെ മുൻപിലും പിൻവിലും ജലാശയം അതിവിശാലം, അത് വിയദ്ഗംഗ. വാപീതു ദീർഘിക എന്നാണ് പുരാണ പ്രസിദ്ധം. അതിനെ കവിതാമയമായി പറയുമ്പോൾ ദേവതകളുടെ കുളം സുരദീർഘിക. ദീർഘവൃത്താകൃതിയിൽ കാണുന്നതാണ് ഈ നക്ഷത്ര സമൂഹം. ഇത് കണ്ടുകൊണ്ടിരിക്കുകൊണ്ടാണ് ഇന്നും അതിന് ആകാശഗംഗ എന്ന് പേര് വന്നത്. കണ്ടത് ഏത് കണ്ണുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ആ നക്ഷത്ര സമൂഹത്തെയൊക്കെ ഗാലക്സിയൊക്കെ കുറിച്ച് അവരെഴുതിയത് അന്ന് കണ്ടുകൊണ്ടെഴുതിയത് കൊണ്ട് തന്നെയാണ്. അപ്പോ സുരദീർഘിക എന്നാണ്, ദീർഘാകൃതിയിലാണത് കാണുക. മന്ദം മന്ദം ജലം കുടിലഗമനം ഗോളഗോള ഭ്രമണം നടത്തുന്നത് കൊണ്ട് മന്ദം അകതി കുടിലം ഗച്ഛതി എന്ന്, അതുകൊണ്ട് മന്ദാഗിരി ശബ്ദം. അക അക കുടിലായാം ഗതവും എന്ന് താത്വർത്ഥ നിർദ്ദേശം. അപ്പോ ഭഗവാൻ ശങ്കരന്റെ ജടയിൽ കടന്ന് അത് ഗോളഗോള ഭ്രമണം ചെയ്ത് മന്ദമന്ദം പുറത്തു വന്നതുകൊണ്ട് അതിനെ മന്ദാഗിരി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് മന്ദാഗിരി ശബ്ദം വന്നത്. അപ്പൊ ഭഗവാൻ ശങ്കരൻ ആരായിരിക്കുമെന്നും സങ്കല്പിച്ചു കൊടുക്കുക. അതായത് ഭാഗീരഥന്റെ തപസ്, ഇതൊക്കെ പുരാണ പ്രസിദ്ധമാണ്. ആ ഭാഗീരഥന്റെ തപസ്, ഓക്കെ, അത് നമുക്ക് ഭാഗീരഥി വീണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു ഇതിൽ വരും, അപ്പം നമുക്ക് നോക്കാം. അപ്പൊ പരമാത്മാവ് നാനാവിധ പ്രജകളുടെ സൃഷ്ടിയെ ഇച്ഛിച്ച് ആദ്യം അപ്പ് ജലം സൃഷ്ടമാക്കി. ജലമാണ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി, സൃഷ്ടിക്രമം തുടങ്ങുന്നിടത്ത് ജലമാണ് വരുന്നത്. വായു ആകാശം, ആകാശാദ് വായു, വായേര വായോരഗ്നിഹി അഗ്നേരാപം, ആപ മുതലാണ് സൃഷ്ടിയുടെ ക്രമം വരുന്നത്. സൃഷ്ടി ആപ്പ് മുതലാണ്, അപ്പ് വരെ സൃഷ്ടിയില്ല. അപ്പിൽ വെച്ചാണ് സ്ഥൂലം വരുന്നത്, ബാക്കിയൊക്കെ സൂക്ഷ്മമാണ്. ആകാശം സൂക്ഷ്മതൻ മാത്രയാണ്, വായു സൂക്ഷ്മമാണ്, അഗ്നി സൂക്ഷ്മമാണ്, അഗ്നിയിൽ സ്ഥൂലത തുടങ്ങിയുള്ളൂ. അഗ്നിയിൽ നിന്ന് അപ്പായപ്പോൾ സൃഷ്ടിക്ക് വേണ്ടതായി. അപ്പോ ആ ആദ്യ ജലത്തിൽ സൃഷ്ടി നടത്തി, അതിൽ ബീജവപനം ചെയ്ത് ബ്രഹ്മാവ് അവിഭൂതനായി എന്ന് പ്രാചീന സങ്കല്പം. അതുകൊണ്ടാണ് വെള്ളവും അതിൽ താമരയും പത്മസംഭവനുമൊക്കെ ജലരൂപമായ സൃഷ്ടിയുടെ സങ്കല്പം തന്നെ തുടങ്ങുന്ന അവിടെയാണ്. അവിടെയാണ് ജലത്തില് താമരയിൽ ബ്രഹ്മസംഭവൻ ഇരിക്കുന്നതായും അതുപോലെ ദേവീഭാഗവതാദികളിൽ കൃഷ്ണനും രാധയും ഒക്കെ ഇരിക്കുന്നതായും ഒക്കെ. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ പേരവിടെ വെക്കാം, ഏത് വെച്ചാലും വിരോധമില്ല, എല്ലാം ഒരേ പേര് തന്നെ. അപ്പൊ പ്രാണികർമ്മ സംയോഗം കൊണ്ട് പ്രാണികർമ്മം തന്നെ സ്വയം ജലരൂപമെന്ന് പറയുന്നതും അതുകൊണ്ട്. ആപഹ പുരുഷവചസ്സു ഭവന്തി ശ്രദ്ധാവ ആപഹ, ഈ ബ്രഹ്മാദ്രവരൂപ ജലത്തിന്റെ സൃഷ്ടി, ജലം സൃഷ്ടിക്രമത്തിൽ പറയും. ആപഹ പുരുഷവചസ്സോ ഭവന്തി ശ്രദ്ധ വാ ആപഹ, ശ്രദ്ധയാണ് ജലം, ശ്രദ്ധ കൊണ്ടാണ് ആ ജലം ഉണ്ടായത്. ശ്രദ്ധയില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഇപ്പൊ സൃഷ്ടിക്ക് വേണ്ട ഒരേ ഒരു ഗുണം ശ്രദ്ധയാണ്. വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, ഞാൻ പലതരത്തിലുണ്ടാവാം. ഇപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ വാക്കാണുള്ളത്, ശ്രദ്ധയാണുള്ളത്. എല്ലാ സൃഷ്ടിയും ശ്രദ്ധയിൽ നിന്നുണ്ടാവും. ശ്രദ്ധയില്ലെങ്കിൽ ഒന്നും സൃഷ്ടിക്കാനാവില്ല. ശ്രദ്ധയാണ് അതിന്റെ ദേവത. അപ്പൊ ഈ ബ്രഹ്മദ്രവരൂപമായ ജലത്തിലാണ് സൃഷ്ടി. നിങ്ങളുടെ കണക്ക് സൃഷ്ടി ഉണ്ടാകാൻ വളരെ എളുപ്പമാണോ? വിത്ത് കൊണ്ട് പറമ്പിലിട്ടാൽ മരമുണ്ടാകുമെന്നും അതിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുമെന്നുമാണ്? ഉണ്ടാവില്ല. നിയമങ്ങൾ പാലിച്ചാലും ഉണ്ടാവില്ല. ഈ നിയമങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒന്നുണ്ട്, അതിലെ സൃഷ്ടി ഉണ്ടാവും. സൃഷ്ടിയുടെ പിന്നിലെ ചോദന ഇതാണ്, എന്തിന്റെ സൃഷ്ടിയില്ലേ? പഠിച്ചതുകൊണ്ട് സൃഷ്ടിക്കാനാവില്ല. സൃഷ്ടിയുടെ രഹസ്യമുള്ള പഠനം മുഴുവൻ നടത്തിയ ഒരാള് കൂട്ടി യോജിപ്പിച്ചൊരു സൃഷ്ടി നടത്താൻ ചിലപ്പോൾ പര്യാപ്തനായില്ല എന്ന് പറയും. പഠിക്കാത്തവൻ ചിലപ്പോൾ യോജിപ്പിക്കുമ്പോൾ യോജിച്ചെന്നും വരാം, യോജിച്ചുവെന്നും വരാം. അപ്പൊ പഠിപ്പ് ശ്രദ്ധ മാത്രമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പൊ ശ്രദ്ധ മറ്റൊരു പദമാണ്, ഈശ്വര അനുഗ്രഹം, ഈശ്വര വിശ്വാസം എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നു നിങ്ങൾ. ഈശ്വര വിശ്വാസം എന്ന പദം തെറ്റുമാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒന്നിൽ ഉണ്ടെന്നുള്ള ശാഠ്യത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഉണ്ടാവണമെന്നില്ല. ഈശ്വരൻ എന്നൊരു അറിവാണ്, ഒരിക്കലും വിശ്വാസമാവരുത്. അയാൾ ചോദിക്കും, നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ? അതുണ്ടാവരുത്, ഉണ്ടായാൽ പോകാം. ഈശ്വരൻ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല, അറിയേണ്ട സാധനമാണ്. ഈശ്വരനെ അറിഞ്ഞു മാത്രമേ ശാന്തി ലഭിക്കൂ. പയ്യന്നൂരിൽ നിന്ന് കാസർകോട്ടേക്ക് ഇന്ന വണ്ടിയിൽ കയറിയാൽ എത്താം എന്നുള്ളത് വിശ്വാസമല്ല, അറിവാണ്. ആ ഡയറക്ഷനിൽ പോകുന്ന ഒരു വണ്ടിയിൽ കയറിയാൽ അവിടെ എത്തും എന്നുള്ളത് ഒരു അറിവാണ്, അത് വിശ്വാസമല്ല. വ്യക്തതയുള്ള ഒരു അറിവിന് മാത്രമേ ശാന്തി തരാൻ കഴിയും. അവ്യക്തമായ വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും ശാന്തി തരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അശാന്തി തരാൻ അത് പര്യാപ്തവുമാണ്. ലോകത്തെ ലൗകികങ്ങളായ വിഷയങ്ങൾ തന്നെ വിശ്വാസം കാരണം ഒട്ടേറെ അശാന്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനേക്കാൾ മനസ്സിനെ മതിക്കുന്ന മറ്റൊരു വിശ്വാസത്തെ കൂടി എടുത്ത് തലയിൽ വെച്ചാൽ എന്താകും ഗതി? അതുകൊണ്ട് നിങ്ങൾ ആരും ഈശ്വരനെ വിശ്വസിക്കുകയല്ല വേണ്ടത്, അറിയുകയാണ് വേണ്ടത്. സമ്മതിക്കുമെന്നറിയില്ല, ഇറങ്ങിപ്പോകുമ്പോ സമ്മതിക്കുമെന്ന് വിശ്വാസമില്ലല്ലേ. കാരണം ഈശ്വരനൊരു അറിവാണ്, ഈശ്വര കടാക്ഷം ഈ അറിവിലാണ്. അല്പമെങ്കിലും ഈശ്വരനെ അറിയുന്ന നിമിഷങ്ങളിലെ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവും. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാൽ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവില്ല. ചില നിമിഷങ്ങളിൽ നമ്മൾ ഈശ്വരനെ അറിയുന്നു. ഒരു കുഞ്ഞ് വീഴുമ്പോൾ, ഒരു കുഞ്ഞ് കരയുമ്പോൾ, ഒരാള് വീട്ടിലേക്ക് കയറി വന്ന ഒരാഹാരം ചോദിക്കുമ്പോൾ ഒക്കെ നാം ഏതോ നിയോഗത്താൽ എന്ന പോലെ നമ്മളുടെ മനസ്സ് ദ്രവീഭൂതമായി ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഫലങ്ങൾ വന്നു ചേരുന്നു. അതെല്ലാം നമ്മളുടെ ബുദ്ധിയുടെ ഗുണമായി കാണുകയും അതേസമയം മറ്റു ചില സന്ദർഭങ്ങളിൽ നിഷേധം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ നിഷേധ സമയങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ നമ്മളുടെ കണക്കുകൂട്ടലുകളുടെ തെറ്റാണെന്ന് നമ്മൾ ഗണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഒരു വിശ്വാസമാക്കി മാറ്റുന്നു. മനസ്സിലാവുമെന്നറിയില്ല. ഇതിന് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വെച്ച് കണക്കുകൂട്ടി നോക്കണം. അപ്പൊ നമുക്ക് കാണാം.
4: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: അധ്യാസത്തിന്റെ പ്രഥമ സ്ഫുരണം അവിടെ എന്ത് വന്നിരിക്കുന്നു? ചിത്തും ജഡവും താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതായത് ചിത്ത് എന്ന് പറയുന്ന ബോധം ഞാൻ എന്നുള്ള വടിവിൽ സ്ഫുരിക്കുന്നു. ഞാൻ എന്നുള്ള ബോധത്തിന്റെ ആകാരമാണ് ജഡം. അവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ആ സ്ഫുരണം അത് ചിത്ത്. ചിത്ത് പല രീതിയിൽ സ്ഫുരിക്കാം. ചിത്ത് സ്ഫുരിക്കുന്നതാണ് സ്ഫുരണമാണത്. എന്ത്? ഈ ചിത്തിന്റെ ആസ്ഫുരണമാണ് അഹം എന്നുള്ളത്. അതാണ് അധ്യാസത്തിന്റെ നമ്മുടെ വ്യക്തമായ അനുഭവം. അതിനു മുമ്പും പലതും സംഭവിക്കുന്നുണ്ട് അവ്യക്തതയിൽ. അതുകൊണ്ടാണ് അവ്യക്തമായ ബോധത്തിൽ നിന്നും ഉണർവിലേക്ക്, വ്യക്തമായ ബോധത്തിലേക്ക്, ഉണർവിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുള്ള ഉണരൽ എന്ന് പറയുന്നതാണ് ഒരു അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്കുള്ള ജീവന്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അധ്യാസ നിമിത്ത സ്വരൂപ ങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ആ അധ്യാസം നമുക്ക് സ്പഷ്ടമാണ്. അധ്യാസം അവ്യക്തമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടായി. അധ്യാസം അവ്യക്തമാണോ എന്ന് ഞാൻ ചോദിച്ചേട്ടെ. അധ്യാസം ഒരിക്കലും അവ്യക്തമല്ല. അധ്യാസം നമുക്ക് വ്യക്തം തന്നെയാണ്. സ്വാനുഭവമാണ് അധ്യാസം. പക്ഷെ അതിന്റെ പ്രാരംഭം നമുക്ക് വ്യക്തമാകുന്നില്ല. അതല്ലേ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന നിമിഷം നമുക്ക് പിടികിട്ടുന്നില്ല. ഒരു അവ്യക്തതയിൽ നിന്ന് കടന്നു വരുന്നു. എന്തിനു ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ ആരെങ്കിലും ഒന്ന് മർദ്ദിച്ചെന്നിരിക്കട്ടെ, ഒരടി തന്നിരിക്കട്ടെ, നമ്മൾ ഞെട്ടി ഉണർന്നാൽ പോലും ഉണർവിന്റെ ആദ്യ നിമിഷങ്ങൾ നമുക്ക് വ്യക്തമാകത്തില്ല. അതായത് ഉണർന്നു വരുമ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. ആരടിച്ചു, എന്തിനടിച്ചു, എവിടെ അടിച്ചു, എങ്ങനെ അടിച്ചു, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അടി കൊണ്ട് ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉറക്കത്തിൽ വെള്ളം കോരി ഒഴിച്ച് ഉണർത്തുന്ന ഉണ്ട്. ഇവിടെ ആശ്രമത്തിൽ അങ്ങനെ ചെയ്യുമെന്നറിയില്ല. ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ അങ്ങനെയാണ്. രാവിലെ ബ്രഹ്മചാരികളെ വെള്ളം ഒഴിച്ചാണ് ഉണർത്തുന്നത്. അപ്പോ എന്നെ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട് വെള്ളം ഒഴിച്ച്. അതുകൊണ്ട് അങ്ങനെ ഉണർന്നു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം എങ്ങനെയാണ്. വെള്ളം നമ്മുടെ മുഖത്ത് ശക്തമായി അടിച്ചു കഴിഞ്ഞാൽ ഉടൻ ബോധം കിട്ടും. നമ്മൾ ഉണരുന്നുണ്ട്, പക്ഷെ ബോധം വരുന്നില്ല. എന്താ സംഭവിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ക്രമേണ ബോധത്തിലേക്ക് വരുന്നു. അപ്പോൾ അധ്യാസത്തിന്റെ സൂക്ഷ്മതലങ്ങളിൽ നിന്നും സ്ഥൂലതലങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇതൊക്കെ സ്വയം മനനം ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ശാസ്ത്രത്തിന്റെ ഗുരുവിന്റെ സഹായത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അവിടെ എന്താണ്? അധ്യാസം നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാരെങ്കിലും മനഃപൂർവ്വം അധ്യാസം ഉണ്ടാക്കുകയല്ല. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, അധ്യാസം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ആരും ഇവിടെ മനഃപൂർവ്വം അധ്യാസം ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. ആരും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന രാവിലെ ഞാൻ അധ്യാസം ചെയ്തുകൊണ്ട് എണീക്കും എന്ന് പറഞ്ഞ് ആരും ഉറങ്ങാറില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നല്ലവണ്ണം ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഈ സാക്ഷി എന്ന് പറയുന്നത്? ആരെയാണ് സാക്ഷി എന്ന് പറയുന്ന ആരെയാണ് നമുക്കറിയാം. സാക്ഷി എന്ന് പറയുന്നത് ഒരു കേസിൽ വാദിയും കാണും പ്രതിയും കാണും. വാദിയും പ്രതിയും അല്ലാതെ വാദിക്ക് വേണ്ടിയോ പ്രതിക്ക് വേണ്ടിയോ സംസാരിക്കുന്ന ആളിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. ഇവിടെയും സാക്ഷി എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ. വാദിയുമല്ല പ്രതിയുമല്ല. അതായത് ഈ പ്രപഞ്ചത്തിലെ ദ്വന്ദ്വങ്ങൾ, അതാണ് വാദിയും പ്രതികളും. ഈ ദ്വന്ദ്വങ്ങൾക്കെല്ലാം ദ്വന്ദ്വങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ ദ്വന്ദ്വങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈതന്യ വസ്തു, അതിനാണ് സാക്ഷി എന്ന് പറയുന്നത്. സാമാന്യമായിട്ട് പറഞ്ഞാൽ അതിന് നമ്മൾ വേദാന്തത്തിൽ ഉയർന്നു പഠിക്കുമ്പോൾ അതിന് അതിന്റെ പരിഭാഷകളെല്ലാം ഉണ്ട്. ദ്വന്ദ്വങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്, അത് ദ്വന്ദ്വങ്ങളിൽ നിന്നും വിട്ടിരിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് ശരീരത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഉത്പത്തി നാശം ഇതെല്ലാം നമുക്കറിയാം. അതായത് നമ്മൾ ജനിച്ചു എന്ന് നമുക്കറിയാം, നമ്മൾ മരിക്കുമെന്നും അറിയാം. ഇത് ഈ ശരീരത്തെ സംബന്ധിച്ച ഒരു ദ്വന്ദ്വമാണ്. ഇതറിയുന്നയാൾ ഈ ശരീരത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം മാത്രം നമുക്കറിയത്തില്ല. ആ ശരീരത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ഒരു ചൈതന്യമാണത്തിനാണ് ഈ ബോധം വരുന്നത്. ഈ ശരീരം ഉണ്ടായി, ഇത് നാളെ നശിക്കും. അപ്പൊ അങ്ങനെ ഒരു ബോധം എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സാക്ഷി എന്ന് പറയുന്നു. സാക്ഷി എന്ന് പറയുന്നത് ചൈതന്യമാണ്, ബോധമാണ്, അറിവാണ്. അതിന് സംഘമുണ്ടോ? ഇല്ല. അതിനൊന്നുമായിട്ട് സംഘമില്ല. സംഘമുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. ആത്മാവ് പ്രപഞ്ചത്തെ അറിയുന്ന അധ്യാസം കൊണ്ടാണോ? തീർച്ചയായും അധ്യാസം കൊണ്ട് പ്രപഞ്ചത്തെ അറിയുന്നു എന്നും പറയാം, അധ്യാസമാണ് ഈ പ്രപഞ്ചമെന്നും പറയാം. രണ്ടും ശരിയാണ്. അതായത് അറിവുണ്ടാകുന്നത് വൃത്തി രൂപത്തിലാണ്, അത് ശരിയാണ്. അറിവുണ്ടാകുന്ന വൃത്തി രൂപത്തിലല്ല, അറിവ് തന്നെയാണ് വൃത്തി എന്നാണ്. അറിവ് സമം വൃത്തി എന്നാണ്. അറിവിന്റെ പര്യായ പദമാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്ന് പറയുന്നത് വേദാന്തത്തിലെ ഒരു പാരിഭാഷിക ശബ്ദമാണ്. മലയാളത്തിലെ വൃത്തിയല്ല, അങ്ങനെ ആരും ധരിച്ചുകളയരുത്. മലയാളത്തിൽ വൃത്തി എന്ന് വെച്ചാൽ ശുദ്ധി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും ധരിക്കരുത്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിലെ ഒരു സാങ്കേതിക ശബ്ദമാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവ് എന്നാണ്. അപ്പൊ ബ്രഹ്മമെന്നും ആത്മാവെന്നും വൃത്തിയെന്നും പറയുന്നതിനുള്ള വ്യത്യാസം എന്താണ്? അത് മനസ്സിലാക്കണം. നമ്മുടെ അന്ധകരണം എന്ന് പറയുന്നത് ശുദ്ധ തന്മാത്രകളുടെ സംഘാതമാണ്. ശുദ്ധ തന്മാത്രകളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ. ശുദ്ധ തന്മാത്രകളെന്ന് പറയുന്നു. പഞ്ചഭൂതങ്ങളെന്ന് പറയുമ്പം ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ ശുദ്ധ തന്മാത്രകളുടെ സംഘാതം, അതാണ് നമ്മുടെ അന്ധകരണം. അത് വളരെ സൂക്ഷ്മമാണ്, അത്യധികം സൂക്ഷ്മമാണ്, പ്രകാശത്തെക്കാൾ സൂക്ഷ്മമാണ്. അത് സ്വച്ഛമാണ്, എന്നുവെച്ചാൽ വൃത്തിയുള്ളതാണ്. അങ്ങനെയുള്ള ഈ അന്ധകരണത്തിന്റെ ഒരു സവിശേഷത, ഈ അന്ധകരണത്തിന് ഈ ചൈതന്യത്തോടുകൂടി അല്ലാതെ ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് സൂര്യൻ ആകാശത്ത് പ്രകാശിച്ച് നിൽക്കുമ്പോൾ അതിന്റെ നേരെ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ സൂര്യന്റെ പ്രതിബിംബം കൂടാതെ ആ കണ്ണാടിക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇടയ്ക്ക് മറ്റ് തടസ്സമൊന്നും വന്നിട്ടാണെന്നുണ്ടെങ്കിൽ, മറ്റൊന്നുകൊണ്ടും മറയാതിരുന്ന മേഘങ്ങളൊന്നും മറയാതിരുന്നു കഴിഞ്ഞാൽ. അതുപോലെ ഈ നമ്മുടെ അന്ധകരണത്തിന്റെ ഒരു സവിശേഷത, അന്ധകരണം എന്ന് പറയുന്നത് എപ്പോഴും ഈ ചൈതന്യത്തോടു കൂടിയേ അതിന് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ അന്ധകരണത്തിന് ചിന്മയം എന്ന് പറയാം. ചിന്മയം, ചിത്തോടു കൂടിയിരിക്കുന്നത് എന്ന് അന്ധകരണത്തിന് പറയാം. അങ്ങനെ ഈ ചിന്മയമായിരിക്കുന്ന ഈ അന്ധകരണം അത് ഏകരൂപത്തിലല്ല ഇരിക്കുന്നത്, പല രൂപത്തിലിരിക്കുന്നു. അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. ചിന്മയമായിരിക്കുന്ന അന്ധകരണം അതിന് വൃത്തി എന്ന് പറയുന്നു. അത് പല രൂപത്തിലിരിക്കുമ്പോൾ അതിന് വൃത്തി എന്ന് പറയുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം ഇതെല്ലാം ആ അന്ധകരണത്തിന്റെ വൃത്തികളാണെന്ന് പറയും. വൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപാന്തരം എന്നാണ് അർത്ഥം. വൃത്തി ശബ്ദത്തിന് പരിണാമം, രൂപാന്തരം എന്നർത്ഥം. അപ്പോ ഈ ചിന്മയമായിരിക്കുന്ന അന്ധകരണത്തിന്റെ രൂപാന്തരങ്ങളാണ്, പരിണാമങ്ങളെയാണ് നമ്മൾ വൃത്തി എന്ന് വിളിക്കുന്നത്. ഈ വൃത്തിയെ തന്നെയാണ് അറിവെന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ടാവും, പലതരത്തില് ആ വൃത്തി ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പുസ്തകത്തെ അറിയുമ്പോൾ എന്റെ അന്ധകരണം പുസ്തകം എന്നുള്ള ഒരു അറിവിനെ സ്ഫുരിപ്പിക്കുന്നു. എന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു വൃത്തി ഉണ്ടാകുന്നു എന്ന് പറയാം. ഈ അറിവിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ വൃത്തി എന്ന് പറയുന്നത് കേവലമായ ജഡമോ കേവലമായ ചൈതന്യമോ അല്ല. കേവലമായ ജഡം അങ്ങനെ ഒന്നില്ല, നമ്മൾ സങ്കല്പിച്ച് പറയുന്നതാണ്. ജഡം ചൈതന്യത്തോടുകൂടി ഇരിക്കത്തുള്ളൂ, ചൈതന്യമില്ലാതെ ജഡത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ചിന്മയമായിരിക്കുന്ന ഈ വൃത്തി പുസ്തകം എന്നുള്ള ബോധരൂപത്തിലാകുമ്പോൾ അതിനെ നമ്മളതിനെ ഒരു വൃത്തി, അന്ധകരണ വൃത്തി എന്ന് പറയും. അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ഈ വൃത്തിയുടെ ഈ പറയുന്ന ഈ അന്ധകരണത്തിന്റെ സ്പർശമില്ലാതെ, അന്ധകരണത്തിന്റെ ബന്ധമില്ലാതെ കേവലമായ രീതിയിൽ ആ ചൈതന്യം നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നു. ചിജ്ജട താതാത്മ്യം, അതായത് അധ്യാസം കൊണ്ടാണ് ഈ വൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാസത്തിന്റെ ഫലമാണ് ഈ വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്ന ഈ അറിവുകളല്ല, അപ്പൊ അറിവ് തന്നെ വൃത്തി എന്ന് പറയുന്നു. ചിത്തും ജഡവും കൂടി ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് വൃത്തി. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ആത്മാവ് അറിയുന്നു എന്ന് പറയുന്നു. ആത്മാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആത്മാവെന്നുള്ളതുകൊണ്ട് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ജീവനാണോ അറിയുന്നത്? ജീവനാണ്. അറിയുന്നത് ജീവനാണോ അതോ പരമാത്മാവാണോ? അപ്പോൾ ജീവനാണ് അറിയുന്നതെങ്കിൽ ജീവൻ ഈ വൃത്തിയുടെ ആവശ്യമുണ്ട്, അന്ധകരണ വൃത്തിയുടെ ആവശ്യമുണ്ട്. ഈ അന്ധകരണം ഇതിൽ അന്ധകരണവൃത്തി, അവിദ്യാവൃത്തി ഇങ്ങനെയുള്ള ഈ വൃത്തികളെ പലതരത്തിൽ ശാസ്ത്രങ്ങൾ തിരിക്കുന്നുണ്ട്. തിരികെയും വൃത്തി സാപേക്ഷമായിട്ടാണ് ജീവന്റെ അറിവ്, സാക്ഷി വൃത്തി നിരപേക്ഷമായി അറിയുന്നു, സാപേക്ഷമായി അറിയുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. വേദാന്ത പരിഭാഷ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. വൃത്തിയെ അംഗീകരിക്കുന്നു, ചില ഭാഗങ്ങളിൽ വൃത്തിയെ ചെറുത്ത് നിരാകരിക്കുന്നു. ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജീവന് അറിയുന്നതിന് വൃത്തിയുടെ ആവശ്യമുണ്ട്, ഈശ്വരന് അറിയുന്നതിന് വൃത്തിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത് കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, നാക്കില്ലാതെ രുചിക്കുന്നു, മൂക്കില്ലാതെ മണക്കുന്നു എന്നൊക്കെ ഈശ്വരനെ കുറിച്ച് പറയും. ഈശ്വരന്റെ അറിവിന് വൃത്തിയുടെ ആവശ്യമില്ല എന്നാണ് അതിന്റെ താല്പര്യം. പക്ഷെ ജീവന്റെ അറിവിന് വൃത്തിയുടെ ആവശ്യമുണ്ട്. ഇനി ശുദ്ധമായ ആ ആത്മസ്വരൂപത്തിൽ അവിടെ ഈ പറയുന്ന ത്രിപുടി രൂപത്തിലുള്ള അറിവ് അവിടെ സംഭവിക്കുന്നില്ല, അതുകൊണ്ട് അവിടെ വൃത്തിയുടെ ആവശ്യമില്ല എന്ന് നമുക്കിതിനെ മനസ്സിലാക്കാം. ശുദ്ധമായിരിക്കുന്ന ആത്മതത്വത്തിൽ ത്രിപുടിയില്ല, ത്രിപുടിയില്ലെങ്കിൽ അവിടെ അറിവ് സംഭവിക്കുന്നില്ല, അറിവ് സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ വൃത്തിയും ഇല്ല. എവിടെയാണോ അറിവ് സംഭവിക്കുന്നത്, ത്രിപുടി അതായത് അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ഇങ്ങനെ മൂന്നായി പിരിയുന്നത് ഏത് തലത്തിലാണോ അവിടെ അറിവുണ്ടാകണമെങ്കിൽ അറിയുന്ന വൃത്തിയുടെയും ആവശ്യമുണ്ട് എന്നാണ്. ഇനി ഈ അറിവിനതീതമായി ഒരവസ്ഥയെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ അറിവില്ല, അതുകൊണ്ട് തന്നെ അറിയുന്ന വസ്തുവില്ല എന്ന് പറഞ്ഞാൽ, അറിവില്ല എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തിയില്ല എന്നർത്ഥം. പിന്നെ ഇതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്നാണ്. ഇതിൽ വൈരുദ്ധ്യമൊന്നുമില്ല എന്നാണ്. ആത്മാവിനെ വൃത്തിരഹിതമെന്നും പറയാം, വൃത്തിയോട് കൂടിയതെന്നും പറയാം, രണ്ടു പറയുന്നതിനും തെറ്റില്ല. ആത്മാവിൽ പ്രപഞ്ചമുണ്ടെന്നും പറയാം, പ്രപഞ്ചമില്ലെന്നും പറയാം, ഇതിലൊന്നും വൈരുദ്ധ്യമില്ല. ആത്മാവിൽ അറിവുണ്ടാകുന്നു, അറിവില്ലെന്നും പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ഉപാധിയോടുകൂടി ചിന്തിക്കുമ്പോൾ ആത്മാവിൽ അറിവുണ്ടാകുന്നു എന്ന് പറയാം. നിരുപാധികമായി ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവിടെ അറിവില്ലെന്ന് പറയാം. എല്ലാ വൈരുദ്ധ്യങ്ങളും നമുക്ക് സമന്വയിപ്പിക്കാനുള്ള ഒരിടമാണ് ആത്മാവെന്ന് പറയുന്നത്. ഏത് വൈരുദ്ധ്യങ്ങളും അവിടെ സമന്വയിപ്പിക്കാം. ആത്മാവിന് ബന്ധനമുണ്ടെന്നും പറയാം, ആത്മാവ് നിത്യമുക്തനാണെന്നും പറയാം. രണ്ടു തരത്തിലുള്ള വ്യവഹാരങ്ങൾ നമ്മൾ ശാസ്ത്രത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊന്നും യാതൊരു വൈഷമ്യവുമില്ല, വൈഷമ്യം നമുക്കാണ്. വൈരുദ്ധ്യം ഒരിക്കലും ആത്മാവിനില്ല, നമുക്കാണ് വൈരുദ്ധ്യം തോന്നുന്നത്. ആത്മാവിൽ വൃത്തി ഉണ്ടായാൽ അത് ആത്മാവിന് ബുദ്ധിമുട്ടാകത്തില്ല എന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആത്മാവിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല, ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ചിന്തയിലാണ് വരുന്നത്. ഏതും അവിടെ ഇരിക്കാം. ഈ സർവനാശങ്ങളും എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തീവ്രവാദമൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? എല്ലാം ആത്മാവിലാണ്. ആത്മാവിന് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകൊണ്ട് ഒന്നുമില്ല. നമ്മുടെ മനസ്സിലാണ് പ്രശ്നങ്ങളെല്ലാം. നമ്മുടെ അന്ധകരണത്തിന്റെ തലത്തിലാണ് ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്നതിനുള്ള വൈഷമ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഒരിക്കലും ആത്മാവിലല്ല എന്നാണ്. ആത്മാവ് ഇതെല്ലാം ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഒന്നാണ്. ഇതിനെയൊന്നും സഹിക്കാൻ പറ്റാത്തത് നമുക്കാണ്, നമ്മുടെ ബുദ്ധി വൃത്തികൾക്കാണ് ഇതിനെയൊന്നും സഹിക്കാൻ വയ്യാത്തത്. ആത്മാവൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നു, ആത്മാവ് എല്ലാത്തിനെയും അറിയുന്നു എന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? ആർക്കായി വൈരുദ്ധ്യം? അതൊന്ന് ചിന്തിക്കുക. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ആർക്കാണോ, തനിക്കാണോ അതേ ആത്മാവിനാണോ? വൈരുദ്ധ്യങ്ങളെല്ലാം തനിക്കാണ്, ആത്മാവിനല്ല. ആത്മാവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് പരിശ്രമിച്ച് ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം. അപ്പൊ ആത്മാവ് എല്ലാത്തിനെയും അറിയുന്നു, ആത്മാവ് ഒന്നിനെയും അറിയുന്നില്ല എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. ഇവിടെ ബുദ്ധി മുട്ടിപ്പോകുന്നവിടെ ബുദ്ധി തന്നെയാണ്, ആത്മാവിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെല്ലാത്തിനും ആധാരമായി ആത്മാവ് നിൽക്കുമ്പോൾ നിരുപാധികമായി ഇതിലൊന്നുമില്ല എന്നും പറയാം. ഉപാധിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. സ്വാഭാവികമായി ഇതിനെല്ലാം ഉണ്ടെന്നും പറയാം. അതുകൊണ്ടാണ് ഇതിനെ മൊത്തത്തിൽ അനുവചനീയമെന്ന് പറയുന്നത്. ശ്രുതിയിൽ യാതൊരു വിരോധമില്ല. കൂടുതൽ ഇതിനെക്കുറിച്ച് മനനം ചെയ്യുക. മനനം ചെയ്യുമ്പോൾ വ്യക്തമാവും. ചോദ്യം ഒരിക്കലും അബദ്ധമല്ല, ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യോത്തരങ്ങളിൽ കൂടെ തന്നെ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ യാതൊരു വൈരുദ്ധ്യവും നമ്മൾ ആത്മാവിൽ ഒരിക്കലും കാണരുത്. യാതൊരു തരത്തിലുള്ള ദോഷവും ആത്മാവിൽ ആരോപിക്കരുത്. എന്തെങ്കിലും ദോഷം, എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ തലത്തിലാണ് എന്നർത്ഥം. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന സത്യവസ്തുവാണ് ആത്മാവ്. അതിന് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അതിന് നിലനിൽക്കാം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിന് ഉള്ള ഒരേ ഒരു സ്ഥലം അതാണ്. അതിന് സഹിക്കാൻ വയ്യാത്തതായിട്ട് യാതൊന്നുമില്ല. എല്ലാത്തിനെയും അത് സഹിക്കും. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അത് സഹിക്കുന്നു. അതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെ. അതിന് യാതൊരു ദോഷവുമില്ല. ഈ അധ്യാസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് ദൃഷ്ടാന്തത്തിലാണ് അധ്യാസത്തെ സമന്വയിപ്പിച്ചത്. അതുപോലെ നമ്മളിലേക്ക് അതിനെ സമന്വയിപ്പിച്ച് നോക്കുന്നതിന് പൂർവപക്ഷത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാനൊന്ന് ചെറുതായി തന്നതിനെ സൂചിപ്പിച്ചു. സിദ്ധാന്തത്തിനും അത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആത്മാ അനാത്മാക്കളുടെ അധ്യാസം നമുക്ക് പ്രഥമമായി സ്ഫുരിക്കുന്നത് അഹംവൃത്തിയിലൂടെയാണ്, ഞാൻ എന്നുള്ള ബോധത്തിലാണ്. അവിടെ അഹമെന്ന് പറയുന്ന ജഡവൃത്തി നേരത്തെ പറഞ്ഞ ആ ജഡവൃത്തിയും ചൈതന്യവും താതാത്മ്യപ്പെട്ട് അനുഭവവേദ്യമാകുന്നതാണ് ഞാൻ എന്നുള്ള അനുഭവം. അതാണെന്ത് ഇവിടെ പറഞ്ഞ സത്യ അനർത്ഥങ്ങളുടെ താതാത്മ്യം അവിടെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ സത്യ അനർത്ഥങ്ങളുടെ താതാത്മ്യം സംഭവിക്കുന്നതാണ് ഞാൻ. നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും ഈ ഞാൻ എന്ന് പറയുന്നു. ഈ ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ന് പറയുന്ന ആ അഹം വൃത്തിയിലൂടെ സ്ഫുരിക്കുന്ന ആ ബോധം ഈ ജഡമായിരിക്കുന്ന ശരീരത്തിനോട് താതാത്മ്യപ്പെടുന്നു. ഈ ജഡം ആ ബോധത്തിനോടും താതാത്മ്യപ്പെടുന്നു. എന്നിട്ട് ഞാൻ എന്റെ നെഞ്ച് കൈവച്ചുകൊണ്ട് പറയുന്നു ഈ ഞാൻ എന്ന് പറയുന്നു. ഇതും എന്താണ്, രണ്ട് ധർമ്മികൾ തമ്മിലുള്ള താതാത്മ്യമാണ്. ഞാൻ അതിൽ സ്ഫുരിക്കുന്ന ആ ബോധമാകുന്ന ധർമ്മിയും ഈ ശരീരമാകുന്ന രണ്ട് ധർമ്മികൾ, ഈ രണ്ടും തമ്മിൽ താതാത്മ്യമാണ്. ഈ ശരീരത്തെക്കുറിച്ച് ഞാൻ പറയുന്നതാ, ഈ ശരീരം ഇത് ചൈതന്യവത്താണെന്ന് പറയുന്നു. ഈ ശരീരം ചൈതന്യമുള്ളതാണ്. മൃത ശരീരത്തെ നോക്കിയിട്ട് ഞാൻ പറയും ഇത് ചത്തുപോയി, ഇതിൽ ചൈതന്യമില്ല. ഇതിൽ ചൈതന്യമുണ്ട്, എന്റെ കൈ വേദനിക്കുന്നു, അപ്പോൾ ചൈതന്യമുള്ളതുകൊണ്ടാണ് ആ വേദന ഞാൻ അറിയുന്നത്. അപ്പോൾ എന്റെ ഈ ശരീരം ചൈതന്യമുള്ളതാണെന്ന് എനിക്ക് അനുഭവമുണ്ട്, ചൈതന്യവത്താണ്. ഈ ശരീരം വളരുന്നു, അതൊക്കെ എന്റെ അനുഭവമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ധർമ്മിയാകുന്ന ശരീരത്തിൽ ആത്മാവിന്റെ ധർമ്മമായിരിക്കുന്ന ചൈതന്യത്തെ ഇങ്ങോട്ട് ആരോപിച്ചിട്ട് ഇതിലേക്ക് താതാത്മ്യപ്പെടുത്തിയിട്ട് ഞാൻ പറയുകയാണ്.

ആരോപിക്കുന്ന മിഥ്യയാണ് രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചു കഴിഞ്ഞാൽ. രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചു കഴിഞ്ഞാൽ ആ സർപ്പം മിഥ്യയാണ്. രജതം വെള്ളിയിൽ മുത്തിച്ചിപ്പി ആരോപിച്ചു കഴിഞ്ഞാൽ അത് മിഥ്യയാണ്. അതെല്ലാം മിഥ്യയാണ്, ആരോപിക്കുന്നതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചൈതന്യത്തെ, ചൈതന്യമാകുന്ന ധർമ്മിയെ ശരീരത്തിൽ അധ്യസിച്ചു കഴിഞ്ഞാൽ ആ അധ്യാസത്തിന് ആധാരമാകും ഈ ശരീരം, ആരോപിക്കുന്ന വസ്തുവാകും ഈ ചൈതന്യം. അപ്പൊ ചൈതന്യം മിഥ്യയാകത്തില്ലേ എന്ന് നമുക്ക് സംശയം വരാം. കാരണം താതാത്മ്യ അധ്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഒന്ന് മറ്റൊന്നിൽ അധ്യസിക്കുന്നു എന്നാണ്. ഏതാണോ അധ്യസിക്കുക എന്ന് വെച്ചാൽ ആരോപിക്കുക, ആരോപിക്കുന്ന അത് മിഥ്യയാകും, കൽപ്പിതമാകും. അങ്ങനെയാണെങ്കിൽ ചൈതന്യത്തിൽ ഈ ജഡത്തെ അധ്യസിച്ചു കഴിഞ്ഞാൽ ജഡം മിഥ്യയാകുമെങ്കിൽ ജഡത്തിൽ ചൈതന്യത്തെ അധ്യസിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യവും മിഥ്യയാകും. അപ്പൊ രണ്ട് സമമായി. അപ്പൊ അന്യോന്യ അധ്യാസം എന്ന് പറയുന്നതിൽ ഒരു യുക്തിഭംഗമില്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതിനെന്താണ് സമാനം പറയുന്നത്? അധ്യാസം രണ്ടു തരത്തിലുണ്ട്, സ്വരൂപാധ്യാസവും സംസർഗാധ്യാസവും. സ്വരൂപാധ്യാസം സംസർഗ അധ്യാസം, അതായത് ശരീരത്തിൽ ചൈതന്യത്തെ അധ്യസിക്കുമ്പോൾ ബ്രഹ്മത്തെ, ശുദ്ധമായ ചൈതന്യത്തെ നമ്മൾ ശരീരത്തിൽ ആരോപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ചൈതന്യത്തിന്റെ സംസർഗത്തെയാണ് ഇവിടെ ആരോപിക്കുന്നത്. എന്നുവെച്ചാൽ ചൈതന്യത്തിന്റെ സംബന്ധത്തെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ആ ചൈതന്യത്തിന് ഈ ശരീരവുമായിട്ട് താതാത്മ്യ സംബന്ധമുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. ചൈതന്യത്തിന് ശരീരവുമായി നമ്മൾ കൽപ്പിക്കുന്ന സംബന്ധം എന്താണ്? താതാത്മ്യം. എന്താണ്, എന്ത് താതാത്മ്യം? ആ ചൈതന്യം ഇത് തന്നെയാണ് ചൈതന്യമായിരിക്കുന്നത്, ഈ ശരീരം തന്നെ ചൈതന്യമായിരിക്കുന്നു. ആ ചൈതന്യത്തിന്റെ താതാത്മ്യ സംബന്ധത്തെ നമ്മൾ ഈ ശരീരത്തിലേക്ക് ആരോപിക്കുകയാണ്, അല്ല ചൈതന്യത്തെ നമ്മൾ ആരോപിക്കുകയല്ല, അതിന്റെ സംബന്ധത്തെ ആരോപിക്കുന്നു. ചൈതന്യം നമ്മളങ്ങനെ ആരോപിക്കുന്ന സമയത്തും ഇതിനെല്ലാം ആധാരമായി നിലനിൽക്കുന്നു. അപ്പൊ അവിടെ സംസർഗ അധ്യാസമേ സംബന്ധിക്കുന്നുള്ളൂ. ആ സംസർഗ അധ്യാസത്തെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. എന്താണ്? ആ ചൈതന്യമല്ല ഇത്, ആ ചൈതന്യം ഇതല്ല എന്ന് നിഷേധിക്കുന്നു. ആ സംബന്ധത്തെ നിഷേധിക്കുന്നു. ആ സംബന്ധത്തെ നിഷേധിക്കുമ്പോൾ നമ്മൾ കൽപ്പിതമായ ആ സംബന്ധം, ശരീരത്തോടുള്ള സംബന്ധം ഇല്ലാതാകുന്നേ ഉള്ളൂ. ചൈതന്യം ഇല്ലാതാകുന്നില്ല, ചൈതന്യത്തെ നിഷേധിക്കുന്നില്ല, ചൈതന്യം ഇല്ല എന്നല്ല നമ്മൾ നിഷേധിക്കുന്നത്. ആ ചൈതന്യമാണ് ഇത്, ആ ചൈതന്യം ഇത് തന്നെയാണ് എന്നുള്ള നമ്മുടെ ഈ അനുഭവത്തെയാണ് നിഷേധിക്കുന്നത്. അപ്പൊ ചൈതന്യത്തിന് ഈ ശരീരവുമായിട്ടുള്ള ആ സംബന്ധത്തെ, സംസർഗത്തെയാണ് നമ്മളവിടെ നിഷേധിക്കുന്നത്. ആ സംസർഗത്തെയാണ് നമ്മൾ ആരോപിച്ചതെന്നും സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ സ്വരൂപ അധ്യാസമല്ല സംഭവിക്കുന്നത്. ആ സമയം നമ്മൾ മുത്തുച്ചിപ്പിയിൽ രജതത്തെ, വെള്ളിയെ ആരോപിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വെള്ളി എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഇത് എന്ന് നമ്മൾ കാണുന്ന ആ സ്ഥലത്തേക്ക് ആരോപിക്കുക, അല്ലെങ്കിൽ ആ വെള്ളിയിലേക്ക് ആരോപിക്കുകയാണ്. അവിടെ ഒരു വസ്തുവിനെ തന്നെ ആരോപിക്കുകയാണ്, അത് സ്വരൂപ അധ്യാസമാണ്. വസ്തുവിന്റെ സ്വരൂപത്തെ ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആ വസ്തുവിന്, ആ സ്വരൂപത്തെ, അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ബ്രഹ്മത്തിലേക്ക് ആരോപിക്കുന്നു. അല്ലെങ്കിൽ ഈ ശരീരം, ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ് തുടങ്ങി സർവത്തെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനാധാരമായിരിക്കുന്ന ആ ചൈതന്യ വസ്തുവിലേക്ക് അധ്യസിക്കുന്നു. അവിടെയൊക്കെ സ്വരൂപ അധ്യാസമാണ്, വസ്തുവിനെ തന്നെ അധ്യാസിക്കുകയാണ്, വസ്തുവിന്റെ സംബന്ധത്തെയല്ല അധ്യാസിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചൈതന്യം എന്ന് പറയുന്നത് ഇതിനാധാരമായിരിക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് തിരിച്ചധ്യസിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? ഈ അധ്യാസത്തിന് ആധാരമാണ് ആ ചൈതന്യം. അതിനെ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാശ്രയം എന്ന് പറയുന്ന ഒരു ദോഷം വരും. എങ്ങനെ? താൻ തന്നെ തന്റെ തോളി ചേരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഒരു മിടുക്കനും തന്റെ തോളി ചേരാൻ പറ്റത്തില്ല. വേറൊരു തന്റെ തോളി ചേരാം, വേറെ തന്നെ തന്റെ തോളി ചേരാം, പക്ഷെ തനിക്ക് തന്റെ തോളത്ത് കയറാൻ പറ്റത്തില്ല, എത്ര അഭ്യാസം ആയാലും ശരി. അതുപോലെയുള്ള ഒരു വൈഷമ്യം വരും. ഈ ചൈതന്യത്തെ അധ്യസിക്കുന്നു എന്ന് സങ്കല്പിക്കാൻ പോയാൽ താൻ തന്നെയാണ് ഇതിനാധാരമായിരിക്കുന്നത്. ഈ അധ്യാസത്തിന് മിഥുനീകരണം ഇവിടെ സംഭവിക്കുന്ന എവിടെയാണ്? തന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത്. വ്യാപകമായിരിക്കുന്ന ബോധതലത്തിൽ സത്യാനൃതങ്ങൾ, സുഷുപ്തിയിൽ നിന്നും പ്രബുദ്ധമായി വരുന്ന സംസ്കാരം നിമിത്തമായിട്ട് സത്യാനൃതങ്ങൾ മിഥുനീകരിക്കുന്നു. ചൈതന്യവും ജഡവും, ശരീരം, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഒരേ തലത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട് സമാവേശിക്കുന്നു, ഒരുമിച്ച് ചേരുന്നു. ഈ അധ്യാസത്തിന് ആധാരമായിരിക്കുന്ന എന്താണ്? ഈ ബോധതലമാണ്. അതിനെയാണ് നമ്മൾ ഉണർവെന്ന് പറയുന്നത്. ആ ബോധതലത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതരേതര അധ്യാസം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിൽ സംസർഗ അധ്യാസവും വേറെ തലത്തിൽ സ്വരൂപ അധ്യാസവുമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ല, പരസ്പരം രജ്ജുവിൽ സർപ്പത്തെ, ശുക്തികയിൽ രജതത്തെ അധ്യസിക്കുന്നത് പോലെ അധ്യസിക്കുന്നില്ല എന്നാണ്, പരസ്പരം അധ്യസിക്കുന്നത്. അപ്പോൾ ഈ ചൈതന്യത്തെ ശരീരത്തിലേക്ക് നമ്മൾ അധ്യസിക്കുന്നത് എന്താണ്?

0: ആ സത്യത്തിന്റെ സത്യ അനർത്ഥങ്ങളുടെ അധ്യാസം എന്ന് പറഞ്ഞു സത്യത്തിന്റെ ധർമ്മമായിരിക്കുന്ന ചൈതന്യത്തെ ശരീരത്തിലേക്ക് അധ്യസിക്കുന്നു. അതുപോലെ ശരീരധർമ്മത്തെ ആ ചൈതന്യത്തിലേക്കും അധ്യസിക്കുന്നു. പറയുന്നു, ഞാൻ തടിച്ചവനാണ്. തടി എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ ധർമ്മമല്ല, ശരീരത്തിന്റെ ധർമ്മമാണ്. ശരീരധർമ്മമാണ് ഈ തടി എന്ന് പറയുന്നത്. ഞാൻ മെലിഞ്ഞവനാണ്, ശരീരത്തിന്റെ ധർമ്മമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ബോധത്തിലേക്ക്, അറിവിലേക്ക് അതിനെ തടഞ്ഞപ്പെടുത്തിയിട്ട് പറയുന്നു, ഞാൻ മെലിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തിലേക്ക് ഈ ശരീരത്തിന്റെ ധർമ്മമായ തടി അല്ലെങ്കിൽ മെലിഞ്ഞ ഇരിക്കുന്ന ഈ അവസ്ഥകളെല്ലാം, ശരീരത്തിന്റെ അവസ്ഥകളാണ് ബാല്യം, കൗമാരം, യൗവനം, ഇതെല്ലാം ശരീരത്തിന്റെ അവസ്ഥയാണ്. എന്തിന്? നമ്മുടെ ബ്രഹ്മചര്യവും സന്യാസവും പോലും ശരീരത്തിന്റെ അവസ്ഥയാണ്. അതിനെല്ലാം അധ്യസിക്കുന്നു. അതെങ്ങനെയാണ് സംശയം വരും? ബ്രഹ്മചര്യവും സന്യാസവും ഒക്കെ എങ്ങനെയാണ് ശരീരത്തിന്റെ അവസ്ഥയാകുന്നതെന്ന് ചോദിക്കും. അങ്ങനെയാണ്. കാരണം നമ്മൾ സന്യസിച്ചത് തന്നെ എങ്ങനെയാണ്? നമ്മുടെ സന്യാസം തന്നെ നമ്മളുടെ ചില അടയാളങ്ങളോടുകൂടിയാണ്. ഈ അടയാളങ്ങളെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതൊക്കെ ശരീരധർമ്മമാണ്. മുണ്ടനം, വസ്ത്രം, ഇതെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരധർമ്മങ്ങളെന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം, ഈ സന്യാസത്തെ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങോട്ട് അധ്യസിക്കുന്നു. എവിടെ? ഈ ചൈതന്യത്തിലേക്ക് അധ്യസിക്കുന്നു. അങ്ങനെ അധ്യസിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ശരീരധർമ്മങ്ങളെ അധ്യസിക്കുന്നു. അപ്പൊ ചൈതന്യധർമ്മത്തെ ശരീരത്തിലും ശരീരധർമ്മത്തെ ചൈതന്യത്തിലും അധ്യസിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിയുടെ ധർമ്മത്തെ ഞാൻ പറയുന്നു, ഞാൻ മൂഢനാണ്, എന്റെ ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, മന്ദത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഉത്സാഹം തോന്നുന്നില്ല. ഇതെല്ലാം ബുദ്ധിയുടെ ധർമ്മങ്ങളാണ്. എന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് വെള്ളെഴുത്ത് ബാധിച്ചു കഴിഞ്ഞു, ഇതൊക്കെ ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ്. ഇതെല്ലാം എന്നിലേക്ക് ആരോപിക്കുകയാണ്. എനിക്ക് പഴയതുപോലെ കാഴ്ചയില്ല, ഇനി കണ്ണാടി വേണം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഞാൻ കാഴ്ചയില്ലാത്തവനാകുന്നു. കാഴ്ച ഇന്ദ്രിയത്തിന്റെ ധർമ്മമാണ്. കാഴ്ച ഉണ്ടായിരിക്കുക എന്ന് പറയുന്നു, കാഴ്ച ഇല്ലാതിരിക്കുക എന്ന് പറയുന്നു. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഞാൻ എന്നിലേക്ക് ആരോപിക്കുന്നു, അതായത് ആ ചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നു. എന്നിട്ട് ഇന്ദ്രിയ ധർമ്മങ്ങളെ, ഇതാണ് ധർമ്മധർമ്മികളുടെ പരസ്പര താതാത്മ്യം എന്ന് പറയുന്നത്. ചൈതന്യവും ഇപ്പോ ഇന്ദ്രിയത്തെ ഒരു ധർമ്മിയായിട്ടും ചൈതന്യത്തെ മറ്റൊരു ധർമ്മിയായിട്ടും എടുത്തിട്ട് ആ ഇന്ദ്രിയത്തിന്റെ ധർമ്മമായിരിക്കുന്ന കാഴ്ച ഉണ്ടായിരിക്കുക, കാഴ്ച ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതിന് ചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നു. അപ്പൊ അവിടെ ധർമ്മാധ്യാസമായി. പൊതുവെയുള്ള ഒരു നിയമമാണ്, ധർമ്മി അധ്യാസപൂർവ്വമായി ധർമ്മാധ്യാസം സംഭവിക്കുന്നു. ഇന്ദ്രിയം എന്ന് പറയുന്ന ധർമ്മിയും ചൈതന്യം എന്ന് പറയുന്ന ധർമ്മിയും തമ്മിൽ താതാത്മ്യപ്പെട്ടിട്ട് എന്ത് പറയുന്നു? അവിടെ ഇന്ദ്രിയ ധർമ്മങ്ങളെ, ഞാൻ ഇന്ദ്രിയം എന്നാരും പറയാറില്ല, അങ്ങനെ നമ്മൾ വ്യവഹരിക്കാറില്ലെങ്കിലും അവിടെ താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. ആ ചൈതന്യത്തോട് ഇന്ദ്രിയം താതാത്മ്യപ്പെട്ടിട്ട് ആ ഇന്ദ്രിയ ധർമ്മത്തെ ചൈതന്യത്തിലേക്ക് ആരോപിച്ച് ഞാൻ കാഴ്ചയില്ലാത്തവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ധർമ്മീ അധ്യാസവും ധർമ്മാധ്യാസവും സംഭവിക്കുന്നു, ശരീരത്തിനും അത് സംഭവിക്കുന്നു. അപ്പൊ ധർമ്മധർമ്മികളുടെ അധ്യാസം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ബുദ്ധിയുടെ ധർമ്മമായ മൂഢത്വം അതിനെ ചൈതന്യത്തിലേക്ക് അധ്യസിച്ചിട്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ മൂഢനാണ്. അവിടെ ധർമ്മ അധ്യാസമാണ്. ഇന്ദ്രിയത്തിന്റെ ധർമ്മമായ കാഴ്ച, കാഴ്ചയില്ലായ്മ, കേൾവി, കേൾവിയില്ലായ്മ, ഇതിനെല്ലാം ചൈതന്യത്തിലേക്ക് അധ്യസിച്ചിട്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ കേൾവിയില്ലാത്തവനാണ്. ഇവിടെയെല്ലാം ധർമ്മാധ്യാസം സംഭവിക്കുകയാണ്. അതുപോലെ ശരീരധർമ്മങ്ങളെ ആരോപിച്ചിട്ട് ഞാൻ തടിച്ചവനാണ്, മെലിഞ്ഞവനാണെന്നെല്ലാം അധ്യസിക്കുന്നു. ഇതെല്ലാം ധർമ്മ അധ്യാസങ്ങളാണ്. ഇതിനാധാരമായിട്ട് ആദ്യം ധർമ്മി അധ്യാസം സംഭവിക്കുന്നു. ചിലയിടത്ത് ധർമ്മി അധ്യാസം വ്യക്തമാകത്തില്ല, ചിലയിടത്ത് വ്യക്തമാകും. ഇതാണ് അധ്യാസത്തിന്റെ സ്വരൂപം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അധ്യാസത്തിന്റെ സ്വരൂപം ശാസ്ത്രത്തിൽ നിന്നും സ്വാനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മനനം ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇതാണ് അധ്യാസത്തിന്റെ സ്വരൂപം. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിനെയാണ് വ്യവഹാര, ലോകവ്യവഹാര എന്ന് പറയുന്നത്. ആ വ്യവഹാരത്തെ തന്നെ ലോകവ്യവഹാരം എന്നുള്ളതിനെ തന്നെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ലോക്യതേ ഇത് ലോക എന്നാണ്, അറിയപ്പെടുന്നത്. ലോകധാതുവിന് ജ്ഞാനവും അറിവ് എന്നുള്ള അർത്ഥമുണ്ട്. ലോക്യതേ ഇത് ലോക, ലോകം എന്ന് പറഞ്ഞാൽ വിഷയമായി, ലോകവ്യവഹാരം എന്ന് പറയുമ്പോൾ അറിവ്. അപ്പോ അധ്യാസം രണ്ടു തരത്തിൽ വരുന്നു, അർത്ഥാധ്യാസം, ജ്ഞാനാധ്യാസം, അങ്ങനെ രണ്ട് രീതിയിലും തിരിക്കാം. വസ്തുക്കളുടെ അധ്യാസം അതിന്റെ അറിവിലുള്ള അധ്യാസം, അതായത് ഇതും വെള്ളിയും തമ്മിൽ താതാത്മ്യപ്പെടുന്നത് അർത്ഥാധ്യാസം. വെള്ളിയെക്കുറിച്ചുള്ള അറിവും ഇതിനെക്കുറിച്ചുള്ള അറിവും തമ്മിൽ താതാത്മ്യപ്പെടുന്നത് ജ്ഞാനാധ്യാസം. അങ്ങനെ അധ്യാസത്തെ തിരിക്കുന്നു, അർത്ഥാധ്യാസം, ജ്ഞാന അധ്യാസം. അതായത് നമുക്ക് ഈ ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് വസ്തുക്കൾ അവിടെ കലരുന്നു. ഏതൊക്കെയാണ്? ഇതും വെള്ളിയും. അതാണ് ഇത് വെള്ളിയും നമ്മൾ പറയുന്നു. മുത്തുച്ചിപ്പിയെ കണ്ടിട്ട് പറയുന്നുണ്ടല്ലോ ഇത് വെള്ളിയും. ഇപ്പൊ രണ്ട് വസ്തുക്കളുടെ താതാത്മ്യമുണ്ട്. അപ്പൊ വസ്തുക്കളുടെ താതാത്മ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർത്ഥാധ്യാസം. ഇനി അതിനെക്കുറിച്ച് നമുക്ക് അറിവ് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? ആ ഇതെന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ചുള്ള അറിവ്, വെള്ളി എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അറിവ് തമ്മിൽ താതാത്മ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് വെള്ളിയാണ് എന്നുള്ള അറിവുണ്ടാകുന്നത്. ഇത് എന്താണ്? അറിവിന്റെ താതാത്മ്യം, രണ്ടറിവുകളുടെ താതാത്മ്യം. ഇതിന് ജ്ഞാനാധ്യാസം എന്ന് പറയും. ഇങ്ങനെ അധ്യാസത്തിനെ പലതരത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കും. ഇതുകൂടാതെയും പലതരത്തിലും ഈ അധ്യാസത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് സംസർഗാധ്യാസം, സ്വരൂപാധ്യാസം, അത് അത്യാവശ്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അർത്ഥാധ്യാസം, ജ്ഞാനാധ്യാസം. അല്ല, അർത്ഥാധ്യാസവും ജ്ഞാനാധ്യാസവും ഈ അദ്വൈതികൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ജ്ഞാനാധ്യാസം മറ്റു പല ദാർശനികന്മാരെ സ്വീകരിക്കുന്നുണ്ട്, ജ്ഞാനാധ്യാസത്തെ. പക്ഷെ അർത്ഥാധ്യാസത്തെ അവരാരും സ്വീകരിക്കുന്നില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അർത്ഥാധ്യാസവും ജ്ഞാനാധ്യാസവും രണ്ടും അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന് ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ലോകവ്യവഹാരം അധ്യാസത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ ഭാഷ്യകാരൻ അധ്യാസ ഭാഷ്യത്തെ അവസാനിപ്പിക്കുന്നത്. അതിന് കാരണമായിരിക്കുന്നത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനമാണ് അല്ലെങ്കിൽ അവിദ്യയാണ് എന്ന് പറയാം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തമാകാനുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കാൻ ഉള്ള സമയമാണ്. എന്തെങ്കിലും വ്യക്തമാകാനുണ്ടോ ആർക്കെങ്കിലും? അതായത് ഇതിപ്പോ സാമാന്യമായി പറഞ്ഞു, സാമാന്യമായി പറഞ്ഞല്ലോ, അത് വ്യക്തമായി മനസ്സിലാക്കണം. ഈ അധ്യാസം ഭാഷ്യത്തിൽ ഒരു പൂർവപക്ഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ പൂർവപക്ഷം എന്ന് പറയുന്നത് അധ്യാസത്തെ നിഷേധിക്കുന്നു. അതിന് സമാധാനം പറയുന്നത് അധ്യാസം സംഭവിക്കാം എന്നുള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഞാനിപ്പോ ഈ ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചു, ഒരു പക്ഷേ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നവരൊരു പക്ഷേ ഏതെങ്കിലും മലയാളം വ്യാഖ്യാനങ്ങൾ ഒരു പക്ഷെ നോക്കുന്നുണ്ടാവും ഇത് വ്യക്തമാവാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ യാദൃശ്യമായിട്ടൊരാൾ ആശ്രമത്തിലൊരു ബ്രഹ്മചാരിയുടെ ഒരു മലയാള വ്യാഖ്യാനം കൊണ്ട് തന്നിട്ട് സംശയം ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ വ്യാഖ്യാനത്തിൽ ഇതിലൊരു പൂർവപക്ഷമുണ്ടെന്നോ സമാധാനമുണ്ടെന്നോ ഉള്ള കാര്യം പോലും വ്യക്തമല്ലാതെയാണ് മലയാളത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് ഇതെല്ലാം സിദ്ധാന്തമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ യദ്യപി തഥാപി എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഇതെല്ലാം അധ്യാസ ഭാഷ്യമായിട്ടാണ്, പൂർവപക്ഷമേ ഇല്ല. പറഞ്ഞിരിക്കുന്നതൊക്കെ വേദാന്തമാണ്, പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വ്യാഖ്യാനങ്ങളെ അവലംബിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത്. സംസ്കൃതത്തിൽ നല്ല വ്യാഖ്യാനങ്ങളുണ്ട് അധ്യാസ ഭാഷയത്തിന്, അതിനെ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഹിന്ദിയിലും നല്ല വ്യാഖ്യാനങ്ങളുണ്ട്, ഇംഗ്ലീഷിലും നല്ല വ്യാഖ്യാനങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ കൂടുതലായി നോക്കിയിട്ടില്ല. ഹിന്ദിയിലും നല്ല വ്യാഖ്യാനങ്ങളുണ്ട്, ഇതിനെ സ്പഷ്ടമായി വ്യാഖ്യാനിക്കുന്ന സംസ്കൃതത്തിനുണ്ട്. മലയാളത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്, അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഇതിനെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കില്ല വേദാന്തം എന്ന് പറയുന്ന, ഇതിൽ പറഞ്ഞിരിക്കുന്ന മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറയേണ്ട കാര്യമില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് വേണമെങ്കിൽ അതെല്ലാം ഇവിടെ പറയാം. അതുകൊണ്ട് അത് ഇതിന്റെ വ്യാഖ്യാനമാകത്തില്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പൂർവപക്ഷം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ സമാധാനമായിട്ട് അധ്യാസം എന്തെന്ന് പറഞ്ഞു. അധ്യാസം എന്നുള്ള പറഞ്ഞെടുത്ത് ഞാൻ വ്യക്തമായി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അധ്യാസത്തിന്റെ സ്വരൂപം ആണ് പറഞ്ഞിരിക്കുന്നത്. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ. അതിന്റെ നിമിത്തമാണ് പറഞ്ഞിരിക്കുന്നത് അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന. അതിന് നിമിത്തമാണ് പറഞ്ഞിരിക്കുന്നത് സത്യാനൃതേ മിഥുനി കൃത്യ. ഇതിന്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേതമിതി നൈസർഗികവായും ലോക വ്യവഹാര. ഇത് സ്പഷ്ടമായി പറഞ്ഞാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പഠിക്കേണ്ട, ഒരുപാട് ചിരോണം ചെയ്യുന്ന, ധരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ധരിക്കണം, കുറച്ച് മതി. ബ്രഹ്മസൂത്രം മുഴുവൻ പഠിച്ചു തീർന്നു എന്ന് സമാധാനിച്ചിട്ട് കാര്യമില്ല, കുറച്ച് മതി. ഒരു വരി മനസ്സിലാക്കിയാൽ മതി, അത് വ്യക്തമായി മനസ്സിലാക്കുക. ഇവിടെ സിദ്ധാന്തത്തിൽ അധ്യാസത്തിന്റെ സ്വരൂപം, അധ്യാസത്തിന്റെ നിമിത്തം, അധ്യാസത്തിന്റെ ഫലം പറഞ്ഞു. ഇതുകൊണ്ട് അധ്യാസത്തെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളവനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാകാത്തവനാണെങ്കിലും അത് ഇനിയും പറയും. ഇതുവരെ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും പറയും, അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയില്ല. കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ ഇത്രയും മതി. പക്ഷെ ഇതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ഗ്രഹിക്കുന്ന വ്യക്തികളുടെ യോഗ്യത അനുസരിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അധ്യാസ ഭാഷ്യത്തിൽ തന്നെ അദ്വൈതത്തിന്റെ സാര സർവസ്വം ഭാഷ്യകാരൻ വിശദീകരിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ ബുദ്ധിയുടെ പാരമ്യമായ അവസ്ഥയിൽ അതിനെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം മനുഷ്യന് ചിന്തിക്കാൻ ഒക്കത്തില്ല. മനുഷ്യന്റെ ബുദ്ധി എത്രമാത്രം സൂക്ഷ്മമായി കടന്ന് ചിന്തിക്കാമോ അത്രമാത്രം കടന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിയെ കൊണ്ട് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഈ അധ്യാസ ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം, എന്താണ് ജീവന്റെ രഹസ്യം, എന്താണ് ജീവിതത്തിന്റെ രഹസ്യം, എന്താണ് ഇതിന്റെ സാരം, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമാക്കി. പക്ഷെ നമ്മൾക്കത് വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അത് നമ്മളെ സംബന്ധിക്കുന്ന വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഭാഷ്യകാരന്റെ ശൈലി തന്നെ അതാണ്. ഭാഷ്യത്തിൽ ഇനി വരുന്ന ഭാഗത്ത് മനസ്സിലാക്കും. ആദ്യം ഒരു പദം കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സെന്റൻസ് കൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യത്തെ അങ്ങ് പറയും. അതിൽ കാര്യം വ്യക്തമാകത്തില്ല നമുക്ക്. വരുമ്പം പിന്നെ അതിനെ വിശദീകരിക്കും. അതാണ് ഭാഷ്യത്തിന്റെ രീതി. അപ്പൊ താൻ പറയാൻ പോകുന്നതിനുള്ള അദ്വൈത സിദ്ധാന്തത്തിന്റെ സർവവും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഈ അധ്യാസത്തിന്റെ നിരൂപണത്തിലൂടെ. പക്ഷെ അധ്യാസത്തിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ അധ്യസ്യ എന്ന് പറയുമ്പോൾ അധ്യാസ ലക്ഷണമായി കഴിഞ്ഞു. പക്ഷെ നമുക്കത് പിടികിട്ടത്തില്ല. പിടികിട്ടാതെ വരുമ്പോൾ ഇനി അടുത്തും പറയും. സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ടാവഭാസ എന്ന് പറഞ്ഞ് വീണ്ടും. കാരണം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മൾ സങ്കല്പിക്കുക ഒരു ഗുരുവും ശിഷ്യനുമാണ്. ഒരു ശിഷ്യനോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു, അധ്യാസം എന്താണെന്ന് പറഞ്ഞു. പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ശിഷ്യൻ ചോദിക്കുകയാണ്, പോയം അധ്യാസം എന്താണ് ഈ അധ്യാസം? വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞ എന്തോന്ന്? ഇത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഈ അധ്യാസം? അപ്പൊ പിന്നെ ആചാര്യൻ എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് പോടാന്ന് പറയുകയല്ല, വളരെ ക്ഷമയോടുകൂടി നീ ഇന്നെ പഠിപ്പിക്കാൻ കൊള്ളത്തിന്, നീ മന്ദബുദ്ധിയാണ്, നിന്നെ ഇത് നീ പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല ശാസിക്കുകയല്ല ചെയ്യുന്നത്. വളരെ ക്ഷമയോടുകൂടി വീണ്ടും പറയുകയാണ്, അധ്യാസം എന്ന് പറയുന്നത് ഇന്നതാണ്, വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നമുക്കിത് അങ്ങനെ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതെല്ലാം വായിച്ചു തീർന്നാലും ഇതെല്ലാം പഠിച്ചു തീർന്നു കഴിഞ്ഞാലും വീണ്ടും ചിലപ്പോൾ ഇത് തന്നെ ചോദിച്ചു തന്നിരിക്കും, എന്താണ് ഈ അധ്യാസം? കാരണം അത് നമ്മുടെ ബുദ്ധി ദോഷം. അതുകൊണ്ട് അധ്യാസത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെ മനനം ചെയ്താൽ മതി. പക്ഷെ ഇത് മനനം ചെയ്യുമ്പോൾ വീണ്ടും സംശയങ്ങൾ വരും. അറിവ് കൂടുന്തോറും അതിന്റെ ഇരട്ടിക്ക് അറിവില്ലായ്മയും കൂടി കൂടി വരും. അപ്പോൾ വീണ്ടും അതിനെ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും അറിവ്, വീണ്ടും അറിവില്ലായ്മ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ എന്താണ്, ഈശ്വരകൃപ കൊണ്ട് മനസ്സിലാക്കാം, ഗുരുകൃപ കൊണ്ട് മനസ്സിലാക്കാം. കാരണം ഇത് പുസ്തകത്തിൽ പഠിക്കുന്നതല്ലല്ലോ. പുസ്തകത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കുമ്പോൾ ഉള്ളിൽ ആ ബോധം തെളിഞ്ഞു വരണം. അവിടെ ആ കാര്യം കിടക്കുന്നത് ഉള്ളിൽ ആ ബോധം തെളിഞ്ഞു വരണം. അത് ബലാത്കാരമായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം ഇരുന്ന് കാണാതെ പിടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളിത് കാണാതെ മനഃപ്പാഠം ചെയ്തു വെച്ച്, ഭാഷ മുഴുവൻ മനഃപ്പാഠം ചെയ്തുകൊണ്ട് അത് പറ്റത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഈ ശബ്ദം നമ്മുടെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവിനെ സ്ഫുരിപ്പിക്കണം. അങ്ങനെ ഒരു അറിവ് സ്ഫുരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ച് ഇരിക്കുന്നു. അതിനിത് സഹായിക്കുന്നു നമ്മുടെ ഈ വിചാരം. അതുകൊണ്ട് ഈ പൂർവപക്ഷവും സിദ്ധാന്തവും ഇവിടെ വ്യക്തമാണ്. വ്യക്തമായില്ലെങ്കിൽ നമ്മൾ മനനം ചെയ്തതിനെ വ്യക്തമാക്കുക.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org. Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
2: ജാഗ്രത സ്വപ്നങ്ങളിലെ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിലുള്ള ഈ സത്തയുടെ സ്ഫുരണമാണ് ഈ പ്രപഞ്ചാനുഭവം. പക്ഷെ ആ സത്ത ഒരിക്കലും നമ്മുടെ ഈ അനുഭവത്തെ ആസ്വദിച്ചല്ല നിൽക്കുന്നത്. അതിന് ഉദാഹരണം സുഷുപ്തി. അവിടെ സത്തയുണ്ട്, ഈ അനുഭവമില്ല. ഈ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ സത്തയെ അറിയുന്നത്. ഇപ്പം ഈ ജാഗ്രത അനുഭവത്തിലൂടെ അങ്ങനെ അറിയുന്നെങ്കിലും അസത്ത് ഈ അനുഭവത്തെ ആശ്രയിക്കുന്നില്ല. പക്ഷെ ഈ പാശ്ചാത്യരുടെ സത്താവാദവും അദ്വൈതിയുടെ സത്താവാദവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർ ചർച്ച ചെയ്യുന്നത് അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സത്തയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവിടെയുണ്ട് സത്താവാദം എന്ന് പറയുന്നു. അവർ പറയുന്ന അനുഭവത്തെ ആശ്രയിച്ച് ഒരു സത്ത നിൽപ്പുണ്ട്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ നിരപേക്ഷമായൊരു സത്തയുണ്ട്. ആ സത്തയെ ആശ്രയിച്ചിട്ടാണ് ഈ അനുഭവം നിൽക്കുന്നത്. ആ സത്തയുടെ സ്ഫുരണം തന്നെയാണ് ജാഗ്രത അനുഭവം. സുഷുപ്തി ആ സ്ഫുരണരഹിതമായ കേവല സത്തയുടെ നിലനിൽപ്പാണ്. അവിടെ സുഷുപ്തിയെയും ജാഗ്രതത്തിനെയും കുറിച്ച് ചിന്തിക്കുന്ന പോലെയാണ് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ചിന്തിക്കുന്നു. കാരണം സൃഷ്ടി എങ്ങനെ ഉണ്ടായി അതല്ല ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ പറയുന്നത് പരമാർത്ഥമായൊരു സത്തയാണ്, സത്തയുടെ സ്ഫുരണമാണ് ഈ ജാഗ്രത് അനുഭവം. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ്. അതിന് സമാനം പറയുന്ന എന്താണോ, ഇവിടെ വിശേഷിച്ചൊന്നും സംഭവിച്ചില്ല. സൃഷ്ടി എന്ന് പറയുന്ന ഒരു അഭിവ്യക്തി മാത്രമാണ്, കേവലം ഒരു സ്ഫുരണം മാത്രമാണ് എന്നാണ്. സൃഷ്ടി ഇവിടെ നിഷേധിക്കുന്നില്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പോലെ സൃഷ്ടി ഇവിടെ നിഷേധിക്കുന്നില്ല. സൃഷ്ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയണത് സ്ഫുരണമാണ്, സത്തയുടെ സ്ഫുരണമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മണ്ണിനെയും പാത്രത്തെയെടുക്കുന്നു. മണ്ണിൽ പാത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നു, കുലാൽ വളരെ പണിപ്പെട്ട ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് അതെന്താണ്? അത് കേവലം ആ കാര്യത്തിൻ്റെ വസ്തുവിൻ്റെ അഭിവ്യക്തിയാണ്. എന്നുവെച്ചാൽ അത് അനുഭവത്തിന് വിഷയമാകുന്നു എന്നേ ഉള്ളൂ. അതെന്താ മണ്ണിൽ അത് സ്വയം അങ്ങ് അനുഭവത്തിന് വിഷയമാകുന്നില്ല. അവിടെ കുലാലൻ്റെ വ്യാപാരം ആവശ്യമാണ്, യത്നം ആവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്. പ്രയത്നം കൊണ്ടത് ആ പ്രയത്നം കൊണ്ടേ അത് പ്രകടമാകത്തുള്ളൂ. പാത്രത്തെ സൃഷ്ടിക്കുന്ന ഒരാൾ, പാത്രത്തെ കാണുന്ന വേറൊരാൾ. ഞാനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ കാണും. ഇവിടെ ഒരാളെ പറയുന്നു കുലാലൻ, ഒരാൾ വേറെ ഉണ്ട്, അയാളാണ് ഇത് ഉണ്ടാക്കുന്നതാണ്. കാരണം അതിൻ്റെ സാങ്കേതികത്വം അയാളുടെ കയ്യിലേ ഉള്ളൂ. മണ്ണെങ്ങനെ കുഴയ്ക്കണം, അതെങ്ങനെ ചക്രത്തിൽ അതിനെങ്ങനെ പിടിപ്പിക്കണം, അതുകൊണ്ട് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കണം, ഈ കാര്യങ്ങളൊക്കെ അയാൾക്കേ അറിയാവൂ. ഞാൻ ദൃഷ്ടാവാണ്, എൻ്റെ ജോലി എന്താണ്? കേവലം അതിനെ ദർശിക്കുക. ഭൂരിഭാഗത്ത് സൃഷ്ടിപ്രക്രിയ നടക്കുന്നുണ്ട്. കുലാലൻ ഇവിടെ പറയും വ്യാപാരം, കുലാല വ്യാപാരം എന്ന് പറയും. ആ വ്യാപാരത്തിലൂടെ അവിടെ ഒരു വസ്തു പ്രകടമാകുന്നു, അഭിവ്യക്തി. അതിനെ ദ്രഷ്ടാവ് കാണുന്നു. അപ്പോൾ എന്താണ് ഇവിടെ അഭിവ്യക്തമായത്? അവിടെ പുതുതായി എന്തെങ്കിലും, മുമ്പ് ഇല്ലാതിരുന്ന എന്തെങ്കിലും അവിടെ പ്രകടമായോ? ഇല്ല എന്നാണ് സത്കാര്യവാദത്തിൽ പറയുന്നത്. മുമ്പുണ്ടായിരുന്നത് തന്നെ അവിടെ പ്രകടമായത്. അതിനുദാഹരണം പറഞ്ഞു എന്താണ്? ഇരട്ടിലിരിക്കുന്നു വസ്തുക്കൾ, വെളിച്ചം വരുമ്പോൾ അത് കാണുന്നു. എന്താ ഇല്ലാതിരുന്നാണോ അവിടെ പ്രകാശിച്ചത്? എന്നാ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ മണ്ണിൽ മുമ്പുണ്ടായിരുന്ന വസ്തു തന്നെയാണ്, സത്ത് തന്നെയാണ് പ്രകാശിക്കുന്നത്, സത്കാര്യം. മുമ്പുണ്ടായിരുന്നാണെങ്കിൽ പിന്നെ എന്തിനത് പ്രകാശിക്കണം? എന്തിനതിനെ പ്രകാശിപ്പിക്കണം? കുലാലൻ അവിടെ കുലാല വ്യാപാരത്തിൻ്റെ പ്രസക്തി എന്താണ്? അതാണ് നേരത്തെ പറഞ്ഞു, ഒന്ന് സത്ത, മറ്റൊന്ന് സത്തയുടെ സ്ഫുരണം. ആ സത്താസ്ഫുരണത്തെ നമ്മൾ ചിത്തം എന്ന് പറയും. സത്തയും അത് തന്നെയാണ്, പക്ഷെ കേവലമായി അതിരിക്കുമ്പോൾ അവിടെ സ്ഫുരണമില്ല. അതാണ് സുഷുപ്തി, അവിടെ കേവലമായിരിക്കും. എന്താ സുഷുപ്തിയെ നമ്മളാരെങ്കിലും അറിഞ്ഞു? ഞാൻ സുപ്തനായിരിക്കുന്നു എന്നാരെങ്കിലും അറിയുന്നുണ്ടോ? അവിടെ സ്ഫുരണമില്ല, അവിടെ സത്യജിത്ത് ഏകീഭവിച്ചിരിക്കുന്നു. എന്നാൽ ഒന്നുമില്ലാത്ത ശൂന്യം എന്ന് പറയാൻ വയ്യ. കാരണം വളരെ ദൃഢമായ അനുഭവമാണ്, താൻ ഉറങ്ങിയെന്നുള്ളത് നിഷേധിക്കാൻ വയ്യാത്ത അനുഭവമാണ്. അപ്പോൾ ആ സത്ത് തന്നെ സ്ഫുരിക്കുന്നു ജാഗ്രത്. അപ്പോൾ അവിടെ സ്ഫുരിക്കുമ്പോൾ അവിടെ പുതുതായി എന്തെങ്കിലും വന്നില്ല. അവിടെ ഉണ്ടായിരുന്നാണല്ലോ സത്ത് ചിത്ത് ഏകമായിരുന്നതാണല്ലോ ഈ സ്ഫുരിച്ചത്. കൂടുതലായൊന്നും വന്നില്ലല്ലോ, വരാനൊന്നുമില്ലല്ലോ. അതുപോലെ ആ സത്തായിരുന്ന കാര്യം പാത്രം, അത് വ്യവഹാരക്ഷമതയുള്ള പാത്രമായി സ്ഫുരിക്കുന്നു. അതിന് കുലാലന്റെ വ്യാപാരം ആവശ്യമാണ്. എന്നാൽ പിന്നെ എന്താ അതെപ്പോഴും അത് സ്ഫുരിക്കാത്തത്? ഇവിടേതാണ്, എന്തുകൊണ്ട് അതെപ്പോഴും സ്ഫുരിക്കുന്നില്ല? ചോദ്യം അസംബന്ധമാണ്. നിങ്ങൾ എന്തുകൊണ്ട് എപ്പോഴും സുഷുതിയിലിരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തുകൊണ്ട് ജാഗ്രതയിലിരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ജാഗ്രത, സ്വപ്ന, സുഷുതികൾ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? സത്തിന്റെ തന്നെ സ്വഭാവമാണ് ഇങ്ങനെ മാറി മാറി സ്ഫുരിച്ചുകൊണ്ടിരിക്കുക. മണ്ണിന്റെ തന്നെ സ്വഭാവമാണ് അത്, പാത്രമായും കനമായും ചട്ടിയായും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പിണ്ഡമായും കപാലമായും എല്ലാം മാറുക, അത് അതിന്റെ സ്വഭാവമാണ്. അപ്പൊ സത്തയുടെ സ്വഭാവമാണ് അത്, സുഷുതി, ജാഗ്രത്, സ്വപ്നം ഈ രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവിടെ പിന്നെ എന്തിനെന്ന് ചോദിച്ചിട്ട് എന്ത് ലാഭം ഉണ്ടാകാനാണ്? ആ ചോദ്യത്തിൽ എന്തെങ്കിലും യുക്തിയുണ്ട്? ചോദ്യം ചോദിച്ചാൽ അത് യുക്തിയുക്തമായിരിക്കും. അതിന് യുക്തിയില്ല. അഗ്നി എന്തുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് അതിന് ഇരുളായി ഇരുന്നുകൂടാ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതിലർത്ഥമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണോ ഇതിങ്ങനെ മാറി മാറി രൂപാന്തരത്തെ പ്രാപിക്കുന്നത്, അതുകൊണ്ട് ഇത് അഭിവ്യക്തമാകുന്നു, അനഭിവ്യക്തമാകുന്നു. ചില സമയത്ത് അത് പാത്രരൂപത്തിൽ പ്രകടമാകുന്നു, ചില സമയത്തിൽ അത് പിണ്ഡരൂപത്തിലിരിക്കുന്നു. ഇവിടെയാണ് മനനത്തിന്റെ യുക്തിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഏകരൂപത്തിലിരിക്കുന്ന ആ സത്ത് അത് തന്നെ കേവലം താനായിരുന്നു, പ്രപഞ്ചരൂപമായിരുന്നു, നാനാരൂപത്തിലിരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ മൃത്ത് പിണ്ഡമായിരിക്കുമ്പോൾ എന്തുകൊണ്ടത് പാത്രമായിരിക്കുന്നില്ല? പാത്രമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് പിണ്ഡമായിരിക്കുന്നില്ല? അങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അതിന് സമാധാനം പറഞ്ഞു, ഒന്ന് മറ്റൊന്നിന് തടസ്സമാണ്. ഇതുപോലെയാണ് നിങ്ങൾ ഈ ജാഗ്രതയിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സുപ്തനായിരുന്നുകൂടാ? സുപ്തനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വപ്നത്തിലിരുന്നുകൂടാ എന്നൊക്കെ ചോദിക്കുന്നതിൽ വല്ല കഴമ്പുണ്ട്. അനിടത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളും അസംബന്ധമാണ്. കാരണം ഇവിടെ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലാത്തത്. ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ചോദ്യം ശരിയാകും? ശരിയാകത്തില്ല. അനിടത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും എല്ലാം അനിടമാണ്. എന്നാലും ഒരു ചോദ്യം വരുമ്പോൾ അതിന് സമാനം പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നു, ശരി, ഇത് സദാ ഇതിങ്ങനെ അഭിവ്യക്തിയില്ല, പാത്രത്തിന്റെ അഭിവ്യക്തിയില്ല. ഇപ്പോൾ അത് പിണ്ഡമായിരിക്കുന്നു, പിന്നെ അത് ചൂർണമായിരിക്കുന്നു, വേറെ സമയത്ത് കപാല ഓടായിരിക്കുന്നു. പല ഭാവത്തിലിരിക്കുമ്പോൾ അതതിൻ്റെ സ്വഭാവമായതുകൊണ്ട് അതിന് ഒരു രൂപത്തിലിരിക്കുന്നില്ല. അവിടെ അതാണല്ലോ അനുഭവം. അവിടെ പിന്നെ മറ്റൊരു ചോദ്യത്തിന് കൊണ്ടെന്ത് നേടാനാണ്? അതുകൊണ്ട് അഭിവ്യക്തമാകുന്നു, തിരോഭവിക്കുന്നു, ഇതേ സംഭവിക്കുന്നുള്ളൂ. അതവിടെ ഉണ്ട്. എന്നാലും അവിടെ ചോദ്യം ചോദിക്കും, ശരി, നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു, മണ്ണിൽ എപ്പോഴും പാത്രമുണ്ട്, അവിടെ അഭിവ്യക്തി തിരോഭാവങ്ങളേ ഉള്ളൂ. പക്ഷെ മണ്ണുകൊണ്ട് വെള്ളം കോരാൻ പറ്റുന്നില്ലല്ലോ, പാത്രം കൊണ്ടല്ലേ പറ്റുന്നുള്ളൂ. അർത്ഥക്രിയാകാര്യത്വം, പ്രയോജനക്ഷമത എന്ന് പറയും. ആ പാത്രത്തോട് ചേർന്ന് എപ്പോഴും അത് കാണുന്നുണ്ട്. പാത്രം ഉണ്ടായ ഉടൻ തന്നെ അതുകൊണ്ട് വെള്ളം കോരാം, പാകം ചെയ്യാം, പല കാര്യങ്ങളും അതുകൊണ്ട് നടക്കും. നിങ്ങളിവിടെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന ഒരു പാത്രമുണ്ടല്ലോ, മണ്ണിൽ എപ്പോഴും ഉണ്ടെന്ന് പറയുന്ന പാത്രം. യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണ്, എപ്പോഴും അതുണ്ടായിരുന്നു, അത് അഭിവ്യക്തമായതേ ഉള്ളൂ. തിരോഭവിച്ചാലും അതവിടെ ഉണ്ട്. ആ പാത്രം കൊണ്ട് പാകം നടക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ പറയും അനുഭവ വിരോധം വരുന്നു നിങ്ങളുടെ യുക്തിക്ക്. വരുന്ന അനുഭവ വിരോധത്തിന്റെ കാര്യമില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. മണ്ണിൽ എപ്പോഴും പാത്രമുണ്ട്, പക്ഷെ ആ പാത്രം കൊണ്ട് എപ്പോഴും പാകം നടക്കത്തില്ല. അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ അനുഭവ വിരുദ്ധമായ കാര്യമില്ല. എപ്പോഴാണോ അത് അഭിവ്യക്തമാകുന്നത്, അപ്പോൾ മാത്രമേ അതിന് പ്രയോജനക്ഷമതയുള്ളൂ, അപ്പോൾ മാത്രമേ അവിടെ പാകം സംഭവിക്കത്തുള്ളൂ. അത് അനുഭവമാണല്ലോ, അതിനെന്തിനു നിഷേധിക്കുന്നു? അതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, അത് അഭിവ്യക്തമാകുമ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും നടത്താം. പാകം ചെയ്യാം, വെള്ളം കൊണ്ടുവരാം, വെള്ളം കുടിക്കാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും അവിടെ ഈ അനർത്ഥ പരമ്പരയിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നാലും ശരി, അത് മണ്ണല്ലാതെ ആകുന്നില്ലല്ലോ. അതാ ആ ഭാഗമാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കോരാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ള കാര്യമില്ല, അതിവിടെ വിവാദ വിഷയമേ അല്ല. അഭിവ്യക്തമായ പാത്രം കൊണ്ടേ വെള്ളം കോരാൻ കഴിയൂ, അനഭിവ്യക്തമായത് പ്രയോജനക്ഷമമല്ല, ഇക്കാര്യത്തിൽ വിവാദമില്ലല്ലോ. മറിച്ചൊന്ന് പറയുന്നില്ലല്ലോ, അത് അനഭിവ്യക്തമായ അവസ്ഥയിലും അതിന് വ്യവഹാരക്ഷമതയുണ്ടെന്ന് പറയുന്നില്ല. പറഞ്ഞാലേ അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമുള്ളൂ, അത് അംഗീകരിക്കുന്നുണ്ട്. അഭിവ്യക്തി അനഭിവ്യക്തി എന്ന് പറയുന്ന രണ്ടവസ്ഥ, ഒരവസ്ഥയിൽ വ്യവഹാരക്ഷമതയുണ്ട്, മറ്റൊരവസ്ഥയിൽ അതില്ല. ആ വ്യത്യാസം അംഗീകരിക്കുന്നുണ്ട്. അതാണ് ദൃഷ്ടേ അനുപന്ന നാമ. പ്രത്യക്ഷ സിദ്ധമായ ഒരു കാര്യം അത് യുക്തിക്ക് വിരുദ്ധമല്ലെങ്കിൽ അതിനെ നിഷേധിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് മൃത്ത് അത് ഏതവസ്ഥയിലും മൃത്ത് തന്നെയാണ്, അതാണ് അതിനെയാണ് ബോധിപ്പിക്കുന്നത്. വ്യവഹാരത്തെ ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ജാഗ്രതാണെന്ന് ശാസ്ത്രം ബോധിപ്പിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ അനുഭവമാണ്. ഇത് ജാഗ്രതാണ്, ഇത് ഉണർന്നിരിക്കുന്ന അനുഭവമാണ്, അത് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിലെന്താണ് പരമാർത്ഥം അത് ശാസ്ത്രം ബോധിപ്പിച്ചാൽ മനസ്സിലാവും. വ്യവഹാരക്ഷമമായിരിക്കുന്ന പാത്രത്തിലും പരമാർത്ഥമായിരിക്കുന്ന മൃത്താണ്. അതിനെന്തുകൊണ്ട് പിന്നെ സത്തെന്ന് പറഞ്ഞു? അത് അനഭിവ്യക്തമായിരുന്നപ്പോഴും അത് പ്രകാശിക്കാതിരുന്നപ്പോഴും അത് പ്രകാശിച്ചപ്പോഴും അവിടെ വസ്തുവിന് മാറ്റമില്ല, മൃത്ത് തന്നെ. അതുപോലെ ഇത് അനഭ്യക്തമായിരിക്കുമ്പോൾ സുഷുപ്തിയിൽ അവിടെ വ്യവഹാരമൊന്നുമില്ലല്ലോ, യാതൊരു തരത്തിലുള്ള വ്യവഹാരവും അവിടെ ഇല്ല. ഇത് അഭിവ്യക്തമാകുമ്പോഴും ജാഗ്രത സ്വപ്നങ്ങളിൽ സർവവ്യവഹാരങ്ങളിവിടെ നടക്കുന്നു. അത് ആ കേവലമായ സത്ത് തന്നെ. ഇവിടെ എന്താണ് ജാഗ്രത സ്വപ്നങ്ങളിൽ ആ സത്ത് സ്ഫുരണം എന്നിപ്പ് പറഞ്ഞതുപോലെ അവിടെ സച്ചിത് അനുഭവം ഇവിടെയുണ്ട്. കേവലമായ അവസ്ഥയിലോ അത് സത്തോ ചിത്തോ ഒന്നും വേർതിരിക്കാൻ മതി. അവിടെ നമുക്ക് ആത്യന്തികമായി പറയാവുന്നൊരു വ്യവഹാര ശൂന്യത, അത് തന്നെയാണ് മൃത്തിൽ. മൃത്തിൽ പാത്രം അനഭിവ്യക്തമായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് പ്രകാശിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ അനുഭവത്തിന് വിഷയമല്ലാതിരിക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്? കേവല വ്യവഹാര ശൂന്യത, ഒരു തരത്തിലുള്ള വ്യവഹാരവും അവിടെ ഇല്ല, കേവലമായ അവസ്ഥ. ആ ദൃഷ്ടാന്തത്തിലൂടെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വ്യവഹാരത്തിൽ എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടല്ലെങ്കിൽ ഈ വ്യവഹാരം സംഭവിക്കുന്നു, അതിനാണ് പറഞ്ഞത് ഈ സത്യാനൃതങ്ങളുടെ മിഥുനീകരണം. സത്യാനൃതങ്ങളവിടെ കൂടിക്കലർന്നിരിക്കുന്നു. അല്ലെ, മണ്ണുകൊണ്ട് സാധിക്കാത്ത കാര്യം പാത്രം കൊണ്ട് സാധിക്കുന്നു. ജലാഹരണം വെള്ളം കൊണ്ടുവരും, അത് മണ്ണുകൊണ്ട് സാധ്യം, അത് പാത്രം കൊണ്ടേ സാധ്യമാവും. അപ്പം ഈ അഭിവ്യക്തി അത് ആണ് ഈ വ്യവഹാരത്തെല്ലാം ഉണ്ടാക്കുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മൃത്തിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വ്യവഹാരക്ഷമതയെ അദ്വൈതത്തിൽ നിഷേധിക്കുന്നില്ല, ഇത് മിഥ്യയാണെന്ന് പറയുന്നില്ല. ഇതുള്ളത് തന്നെയാണ്, ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്, പ്രപഞ്ചാനുഭവം ഉള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ ഇതൊക്കെ ഉള്ളതാണ്, ഇതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതിന് നിരപേക്ഷമായ ഒരു നിലയുണ്ടെന്ന് കാണിക്കുകയാണ്. മണ്ണിന് പാത്രമാകാതെയും നിൽക്കാം, അതുപോലെ ഈ സത്തിന് ഈ ചിത് സ്ഫുരണം കൂടാതെ അതിനെ നിലനിൽക്കാം. അതിന് ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്നു സുഷുപ്തി, മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണിക്കുന്നു മൃത്തിനെ. അതുകൊണ്ടാണ് അതിനെ സത്കാര്യം വാദം എന്ന് പറയുന്നത്. വാദം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് വാദം എന്ന് വെച്ചാൽ ചർച്ച എന്നേയുള്ളു. മനനം എന്നാണ് അതിൻ്റെ അർത്ഥം. വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ വാദമുണ്ട്, ആ സത്കാര്യ മനനം. സത്കാര്യ വാദം എന്ന് വെച്ചാൽ സത്കാര്യ മനനം. അപ്പോൾ ബാഹ്യമായി വിഷയങ്ങളെ ആലംബിച്ച് മനനം ചെയ്തു കഴിഞ്ഞാലും എത്തിച്ചേരുന്ന ആ സത്തിൻ്റെ നിരപേക്ഷതയിലാണ്. അതാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ സുഷുപ്തിയിലെല്ലാം പ്രകാശിക്കുന്നത്. ബാഹ്യമായി നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലും അതുതന്നെയാണ് പ്രകാശിക്കുന്നത്. ഇത് ബോധ്യപ്പെടണം, സംശയാദികൾക്ക് ഇടം കൊടുക്കാതെ ബോധ്യപ്പെടണം. അതുകൊണ്ടല്ലേ സാറിന് പറയാറുള്ള എന്താണ് സത്യസാക്ഷാത്കാരം എന്നൊക്കെ സാറിന് പറയാറുണ്ട്. ഈ സത്യസാക്ഷാത്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാവഹാരികമായി ഇന്നതൊക്കെ സത്യമാണ് ഇന്നതൊക്കെ അസത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതല്ലാന്ന് നമുക്കറിയാമല്ലോ. ഈ സത്തിൻ്റെ ഈ സത്കാര്യ മനനത്തിലൂടെയുള്ള ആ ബോധ്യപ്പെടണം, അതാണ് സത്യസാക്ഷാത്കാരം. അതാണ് പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത്, അത് തന്നെയാണ് തൻ്റെ സ്വരൂപം. ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഭാഷകാരൻ പറയുന്ന സദാത്മേകത്വം, സദാത്മേകത്വജ്ഞാനം, അത് ബോധിക്കുന്നതിന് വരുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഈ മനനം എന്ന് പറയുന്ന പ്രക്രിയ അത് കൂടിയേ തീരും. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ നിരന്തരം ചർച്ച ചെയ്താലും വീണ്ടും ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ ആവശ്യം എന്താണ്. ഞങ്ങൾ ജപത്തിലും ധ്യാനത്തിലും ഒക്കെ സാധിക്കുന്ന കാര്യം ഇതുകൊണ്ട് സാധിക്കും എന്ന് ചോദിക്കും. ഇവിടെ ചിലപ്പോൾ ജപത്തിലോ ധ്യാനത്തിലോ സാധിക്കുന്ന കാര്യമായിരിക്കില്ല ഇവിടെ സാധിക്കുന്നത്. കാരണം ഇവിടെ പറയുന്നത്, ഭാഷകാരൻ പറയുന്നത് സദാത്മേകത്വ ബോധത്തെക്കുറിച്ചാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ മറ്റൊരു ഉപായങ്ങളും കൊണ്ട് സാധിച്ചില്ലെന്ന് വരും, ഒരു ഉപായവും കൂടാതെ സാധിച്ചെന്നും വരാം. അത് തീർച്ചയായും ഈ സദാത്മേകത്വ ബോധം, ആ ബോധത്തിൻ്റെ ഉത്പത്തി, അതെന്തിനെയൊക്കെ ആശ്രയിക്കുന്നു എന്ന് നിശ്ചയിച്ച് പറയാൻ കഴിയില്ല. അത് പലതിനെ ആശ്രയിച്ചിട്ടുണ്ട്. എന്താ ഈ പറയുന്ന ഗഹനമായ ചർച്ച അല്ലെങ്കിൽ മനനം, അതിലൂടെ ആണോ എല്ലാവരും സത്യത്തെ സാക്ഷാത്കരിച്ചത് ലോകത്തിൽ എന്നൊക്കെ ചിലർ ചോദിക്കും. അതുകൊണ്ട് പറയുന്നു എൻ്റെ ഉത്പത്തിയെ സംബന്ധിച്ച് അത് എന്തിനെ ആശ്രയിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, പലതരത്തിൽ സംഭവിക്കാം. വിചാരം അതിന് കഴിയുമെന്നുള്ളവരെ സംബന്ധിച്ച് വിചാരം മനനം, ഭാഷകാരം പറയുന്നതനുസരിച്ചാണെങ്കിൽ ശ്രുതിയെ അവലംബിക്കുന്നവർ ആണ് മനനം. സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഒരാൾ ശ്രുതിയെ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ മനനം കൂടിയേ തീരും. ഇതിൽ നിന്നും ആശ്രയിക്കാതെ സംഭവിക്കാം, അത് മറ്റൊരു വിഷയം. ഇവിടെ അതങ്ങനെയാണ്. പക്ഷികാരൻ ചർച്ച ചെയ്യുന്നത് ശ്രുതിയെ ആശ്രയിച്ചെങ്ങനെ ഈ തത്വത്തെ ബോധ്യപ്പെടും, ഈ തത്വത്തെ എങ്ങനെ ബോധ്യപ്പെടാം എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മോക്ഷം കിട്ടും, അങ്ങനെയും ചോദിക്കുന്നവരുണ്ട്. ഈ പറയുന്ന തരത്തിൽ ഉപനിഷത്ത് വിചാരം ചെയ്ത്, ഉപനിഷത്ത് വിചാരം ചെയ്ത് ശരി സത്താണ് സർവത്തിനും ആധാരമായിരിക്കുന്നത്, താനും അത് തന്നെയാണ് സത്തയിലാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ബോധ്യപ്പെടൽ കൊണ്ടൊരാൾ മുക്തനാകും. വേറൊന്നും വേണ്ടേ, പിന്നെ ജപിക്കണ്ടേ, ധ്യാനിക്കണ്ടേ, പിന്നെ അമ്പലത്തിൽ പോണ്ടേ, പിന്നെ ഉപനിഷത്ത് വീണ്ടും മനനം ചെയ്യണ്ടേ എന്ന് ഈ ചോദ്യം, ഇതാണ് പിന്നെ അവശേഷിക്കുന്ന ദോഷമെന്ന് പറയുന്നത്. ഈ മനനങ്ങളെല്ലാം സഹായിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ നിരാകരണത്തിന് വേണ്ടിയായിരിക്കും. ആ ചോദ്യത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതാണ്, അത് ഒരു തടസ്സമായി നിൽക്കുന്നു. അത് മാത്രം ആ തടസ്സം കൂടെ മാറിക്കിട്ടിയാൽ മതി. സംശയാത്മാവായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സ് സംശയാത്മകമായിരിക്കുന്നു, അത് മാറുന്നതിനാണ് അപ്പോൾ മനനം കൊണ്ടത് സാധിക്കണം. ഈ സംശയവും മാറണം, ഇനി എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ അതും മാറണം. അങ്ങനെ മനനം സംശയച്ഛേത്യാകണം, സംശയത്തെ ഛേദിക്കുന്ന ആണ്. അങ്ങനെ ഒരു സംശയം മനസ്സിൽ വീണ്ടും ഉയരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പ്രശ്നം? ചോദ്യം നമ്മുടെ പക്കലില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നെ സമാധാനം മാത്രമേ ഉള്ളൂ. ചോദ്യത്തിൻ്റെ സമാധാനമല്ല, ചോദ്യമില്ലാതെയുള്ള സമാധാനം. ചോദ്യമില്ലാതെയും സമാധാനം വരാം. നമ്മൾ ചോദ്യം ചോദിച്ച സമാധാനം കണ്ടെത്തുക. ചോദ്യം ചോദിച്ച സമാധാനം കണ്ടെത്താതെ ചോദ്യമില്ലാതെ സമാധാനം വരാം. ചോദ്യമില്ലാത്ത സമാധാനം അതിനെയാണ് പറയുന്നത് മുക്തി എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യമുണ്ട്, സമാധാനം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഫലം, അതിൻ്റെ പ്രയോജനം അങ്ങനെയാണ്. അതുകൊണ്ട് വീണ്ടും ഈ സത്കാര്യവാദം, ഇത്തരം വാദങ്ങൾ ഇതെവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ സത്കാര്യവാദത്തിൽ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അഭിവ്യക്തിയെ സംബന്ധിച്ചാണ്. ഈ അഭിവ്യക്തി അത് രണ്ടിലും മനസ്സിലാക്കണം, ദൃഷ്ടാന്തത്തിലും ദാഷ്ടാന്തികത്തിലും. ദൃഷ്ടാന്തത്തിലെ അഭിവ്യക്തി എന്ന് പറയുമ്പോൾ പാത്രം പ്രകടമാകുന്നു. ദാഷ്ടാന്തികത്തിലെ അഭിവ്യക്തി എന്ന് പറയുന്നത് ഈ ജാഗ്രത സ്വപ്ന അനുഭവം. ഈ അഭിവ്യക്തി ഇത് എന്തുകൊണ്ട് സദാ സംഭവിക്കുന്നില്ല, അതാണ് ഒരു ചോദ്യം. എന്നുവെച്ചാൽ എന്തുകൊണ്ട് പാത്രം എപ്പോഴും കാണുന്നില്ല? അതിന് സമാനം പറഞ്ഞു, അത് മറ്റൊന്നവിടെ ഉണ്ട്, അത് തടസ്സമായിരിക്കുന്നു. അത് എപ്പോഴും ഉണ്ടോ? ഉണ്ട്. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടോ? പറയുന്നുണ്ട്. പാത്രം ഉണ്ടായിക്കഴിഞ്ഞാലും ഉണ്ട്, പാത്രം നശിച്ചാലോ അപ്പോഴും ഉണ്ട് പാത്രം. ഈ മൂന്നവസ്ഥയിലും മൂന്ന് കാലത്തിലും ഉണ്ട്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ, പാത്രം ഉണ്ടായി നിൽക്കുന്ന അവസ്ഥ, പാത്രം നശിക്കും. മൂന്നവസ്ഥയിലും ഉണ്ട് പാത്രം. പിന്നെ എന്താ ഇതിങ്ങനെ? അത് അഭിവ്യക്തി തിരോഭാവം എന്നാണ് പേര് കൊടുത്തത്. അത് ഉണ്ട് എന്നുള്ളതിന് എന്തുകൊണ്ട് പറയുന്നു? പറയുന്നു, ആ നാളെ കുലാലൻ പറയുകയാണ്, നാളെ ഇവിടെ ഞാൻ പാത്രത്തെ ഉണ്ടാക്കും എന്ന് പറയും. നിങ്ങൾ പറയുന്നു, അപ്പോൾ നാളെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പറയുന്നു ഭാവിയെ കുറിച്ചാണ്. എന്താ അതിനർത്ഥം പറയാൻ പറ്റുമോ? നാളെ ഇല്ലാന്ന്. ഇപ്പോൾ അതിന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുലാലൻ പറയുന്നത് എന്താണ്? നാളെ ഉണ്ടാകുമെന്നാണ്. ഇവിടെ ഭാഷകാരൻ ചോദിക്കുന്നു, നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നാളെ ഇല്ലെന്നാണോ? എന്നർത്ഥം പറയാൻ പറ്റും. വ്യാഘാതം ഇവിടെ പറയുക, അങ്ങനെ പറഞ്ഞാൽ അത് വ്യാഘാത ദോഷമാണ്. നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നാളെ അത് ഉണ്ടെന്ന് തന്നെയാണ്, അല്ല ഇല്ല എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഇന്നല്ല, നാളെയും അതുണ്ട്, അതെന്നും ഉണ്ടായി. ഇതുപോലെ ഭൂതത്തെ സംബന്ധിച്ചു, ഭൂതത്തിൽ നമ്മുടെ സാമാന്യ അനുഭവം എന്താണ്? ഇല്ലാതിരുന്നു അതിനെ ഉണ്ടാക്കിയെന്ന്, ഇല്ലാതിരുന്നതിനെ പ്രകടമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ശൂന്യത എന്നാണോ അതിൻ്റെ അർത്ഥം? സത് വിലക്ഷണമായ ശൂന്യത എന്നാണോ അർത്ഥം? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതിന് മുമ്പ് ദൃഷ്ടാന്തം പറഞ്ഞു, ശൂന്യതയിൽ നിന്ന് ആരും ഇവിടെ ഒന്നും സൃഷ്ടിക്കുന്നതായി കാണുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നതിനെ അഭിവ്യക്തമാക്കി പ്രകടമാക്കി എന്നാണ്. അപ്പോൾ മൂന്ന് കാലങ്ങളിലും അതിൻ്റെ സത്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇപ്പോൾ മാത്രമേ അതിന് വ്യവഹാരക്ഷമതയുള്ളൂ, മുമ്പ് അതില്ലായിരുന്നില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. വ്യവഹാരക്ഷമമായ വസ്തു മുമ്പുണ്ടായിരുന്നില്ല, നശിച്ചാലും ഇല്ല. വ്യവഹാരക്ഷയമായ ക്ഷമമായത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വസ്തു മൂന്ന് കാലത്തിലും ഇതിനെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്നു. ആ ഒരു ഭാവത്തിരോഭാവങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വ്യത്യാസം. അതെങ്ങനെയാണ് ദൃഷ്ടാന്തത്തിൽ? അതുപോലെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും മുമ്പ് അത് സ്ഥിതി ചെയ്തിരുന്നു. ഈ കാണുന്നതെല്ലാം തന്നെ അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊരു സൂക്ഷ്മരൂപത്തെ സ്ഥിതി ചെയ്തിരുന്നു, ഇന്ദ്രിയ വിഷയമല്ലാത്ത രൂപത്തെ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജഗത്ത് ഇതെല്ലാം സൃഷ്ടിയിലുണ്ടായിരുന്നു എന്നും മറ്റും പറയുന്നതാണ്. നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് മുമ്പുണ്ടായിരുന്നു. ജാഗ്രതയിൽ നമുക്ക് നിർവചിക്കത്തക്ക രൂപത്തിലുണ്ട്, സത്ത് അസത്ത് എന്നിങ്ങനെ നിർവചിക്കത്തക്ക രൂപത്തിൽ. വീണ്ടും അത് ഭാവിയിൽ അത് അനിർവചീയമായ നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അപ്രകടമാകും, അപ്രത്യക്ഷമാകും. അത് കേവലം പ്രകടഭാവം മാത്രം. അത് മൂന്ന് കാലത്തിലുള്ള സത്തയ്ക്ക് ഈ പ്രകടഭാവം തെളിവാണ് എന്നാണ് ഭാഷകാരനോട് പറയുന്നത്. അതുതന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും സ്ഥിതി. സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടികാലത്ത്, സൃഷ്ടിക്ക് ശേഷം മൂന്ന് കാലത്തിലും ഇത് നിലനിൽക്കുന്നു. മുമ്പും പിമ്പും ഉള്ളത് അത് അനിർവചനീയമായി നിലനിൽക്കുന്നു. ഇവിടെ ജാഗ്രത ഈ അനുഭവകാലത്തിൽ അത് നിർവചനീയമായി നിലനിൽക്കുന്നു. ഇത് എവിടെ നിലനിൽക്കുന്നു? സത്തയിൽ ഇത് പ്രകാശിക്കുന്നു, സത്തയിൽ ഇത് തിരോഭവിക്കുന്നു. സത്തയിൽ പ്രകാശിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് സന്മയമായിരിക്കുന്നു. സത്തയിലെ പ്രകാശം എന്ന് നമ്മൾ പറയുന്നു, സത്തയുടെ അനുഭവം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനെ തന്നെ ചിന്മയം എന്ന് പറയുന്നു. രണ്ടുമൊന്നും അത് സ്ഫുരിക്കുമ്പോൾ അനുഭവവിഷയമാകുമ്പോൾ അതിനെ ചിന്മയം എന്ന് പറയും. അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ അതിനെ കേവല സത്തെന്ന് പറയുന്നു. അത് ചിന്മയമായിരിക്കുന്ന അവസ്ഥയിൽ അത് വ്യവഹാരക്ഷമമാണ്, അതിനെ വ്യവഹരിക്കുന്നു, പാണയും കേൾക്കുകയും ഉണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യും. കേവലം സദാത്മകമായിരിക്കുമ്പോൾ അവിടെ വ്യവഹാരമില്ല, അത് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നു, മറ്റ് ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയുന്നു. ഇത്തരത്തിൽ ആ സത്തയുടെ അനുസ്യൂതതയെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സത്താരിവാദം ചർച്ച ചെയ്യുന്നത്.
3: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.

0: इति सप्तदशोऽध्यायः। ॐ
1: ॐ नमः शिवाय। यू आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ॐ नमः शिवाय।
2: ഇതിൽ നിന്ന് മകന് പഠിക്കാൻ കഴിഞ്ഞാൽ മകനും സംതൃപ്തനായി. ഇങ്ങനൊരു അമ്മയ്ക്ക് ജനിക്കാൻ കഴിഞ്ഞാൽ മകനും സംതൃപ്തനായി. ഇപ്പൊ ഈ പ്രപഞ്ചം മാറ്റിമറിക്കാൻ ഒരുങ്ങുമ്പോഴായി പ്രശ്നമൊക്കെ. അതിന് കാരണമോ ഭാവിയാണ്. ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല എന്ന ഉത്കണ്ഠ. ഇങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന ആളുകളോട് ഇന്ന് നിങ്ങൾ ഇത്രയൊന്നും എനിക്ക് യാതൊരു ഉത്കണ്ഠയും ഇല്ല. എന്റെ ഉത്കണ്ഠയല്ലിത്, ഇതൊക്കെ ഓർത്തിട്ടുള്ള ഉത്കണ്ഠയാണ്. എനിക്ക് ഉത്കണ്ഠയൊന്നുമില്ല, ഞാൻ ഉത്കണ്ഠയ്ക്കൊക്കെ അപ്പുറത്ത് നിന്ന് നിങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠയാണ്. ഏത് അച്ഛനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് മകനോട് ചോദിച്ചാലും ഇങ്ങനെയാണ്, ഏത് അമ്മയോട് ചോദിച്ചാലും ഇങ്ങനെയാണ്. സ്വയം യാതൊരു ഉത്കണ്ഠയില്ല, സ്വയം എല്ലാവരും സ്ഥിതിയിൽ തന്നെയാണ്. അപ്പൊ ആ വരുന്ന ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ. ഇപ്പൊ ഭൂതം, ഭവത്, ഭവിഷ്യത്, ഇത് മൂന്നും ലോചനമായിട്ടുള്ള വിഷയീകരോതീതി ത്രിലോചന തസ്മൈ. ഇനി ഭസ്മാങ്കരാഗം, ശിവൻ അണിയുന്ന ഭസ്മം
3: അല്ല. ഭൂതം, ഭവത്, ഭവിഷ്യത്ത് മൂന്നിനെയും പറഞ്ഞ് എല്ലാ കേവലബോധ സത്യത്തിലേക്ക് ഉൾക്കൊണ്ടവനെയാണ്
2: വർത്തമാനത്തിൽ നിൽക്കുന്നത്. അവ ത്രിലോചന. ഭസ്മം രാഗമായിട്ടുള്ളവൻ, ഭസ്മം പൂശിയവൻ, അംഗരാഗം ഭസ്മമായിട്ടുള്ളവൻ. ശിവൻ അണിയുന്നത് ത്രിപുണ്ട്രമണിയാറുണ്ട്, ഉദ്ധൂളനമണിയാറുണ്ട്. രണ്ടു വഴിയാണ് ഭസ്മത്തിന്. പൗരാണിക രീതി പറഞ്ഞാൽ ഗൃഹസ്ഥന്മാർ ത്രിപുണ്ട്രവും സന്യാസിമാർ ഉദ്ധൂളനവുമാണ് പഴയ നിയമം. ഇപ്പൊ നിയമമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ സന്യാസിമാർ തന്നെ പലപ്പോഴും ഗൃഹസ്ഥന്മാരാണ്, ഗൃഹസ്ഥന്മാർ തന്നെ പലപ്പോഴും സന്യാസിമാരാണ്. അതുകൊണ്ട് ഏത് വഴിക്കും ആവാം. പണ്ട് ഗാർഹസ്ഥ്യം, മഠാം ന്യായം ഇവയൊക്കെ വരുമ്പോൾ ഗുണം ആവശ്യമാണ് നടത്തിക്കൊണ്ട്. രാജസ ഗുണമുള്ളത് കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അതുകൊണ്ട് എന്റെ പരിമിതിയാണിതെന്നും അതിന്റെ പേരിൽ വിമർശനങ്ങളോ പ്രശ്നങ്ങളോ വേണ്ട, ഇത്രയേ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നും അന്യർക്ക് ബോധ്യപ്പെടുമാറാണ് ഇത് തൊടുന്നത് വരെ. ഇന്ന് നമ്മളെല്ലാം എവിടെ നിൽക്കുന്നു നമ്മൾ എന്നല്ല ആദ്യം ചിന്തിക്കുന്നത്, എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആധുനിക വിദ്യാഭ്യാസ സങ്കേതത്തിന്റെ അപകടവും ഇതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നല്ല ഇന്ന് പഠനം, എവിടെ നിൽക്കണം, ഈ ലോകത്തിലെ ഏറ്റവും നല്ലതെല്ലാം എന്റേതാണെന്ന് പറയിപ്പിക്കണം, ഏറ്റവും മോശമായ സ്വഭാവമെല്ലാം എനിക്ക് വേണം. ആധുനിക മനുഷ്യന്റെ ദുഃഖം ഇതാ. ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളും ദ്വേഷങ്ങളും ഒന്നും വിടാതെ ഇന്ദ്രിയാതീതമായ ആത്മാനുഭൂതിയുടെ തലത്തിലാണ് ഞാനെന്ന് പറ്റുന്നിടത്തോളം ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ ധന്യതയായി എന്നതാണ് പ്രശ്നം. ശരിയാണോ എന്നാലോചിച്ച് നോക്ക്. ആധുനിക മനുഷ്യനെ നേരിടുന്ന ഏറ്റവും വലിയ കടങ്കഥ ഇതാണെന്ന് തോന്നുന്നു, ശരിയല്ലേ? ഞങ്ങൾ സ്വാമിമാരെ ആയാലും ഗൃഹസ്ഥന്മാരെ ആയാലും ആരെ ആയാലും ഞങ്ങൾ സ്വാമിമാരെ ഒക്കെ ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം, ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കണം. എവിടെ ഏറ്റവും നല്ലതുണ്ട് എന്ന് തോന്നുന്നു അത് എന്റേതാണ് എന്ന് മറ്റുള്ളവർ പറയണം, എനിക്ക് ബോധ്യപ്പെടുകയല്ല വേണ്ടത്, ശരിയായിരിക്കും. അനുഷ്ഠാനങ്ങളിൽ, ജീവിതങ്ങളിൽ ഒക്കെ പണ്ടങ്ങനല്ല, എനിക്കുള്ളിടത്തോളം എന്നുള്ളത് മറ്റുള്ളവരെ ആദ്യം ബോധ്യപ്പെടുന്നു. പഴയ ആചാര്യന്മാരെല്ലാം കാണിച്ചാണ് എനിക്ക് ഇത്രയും അറിയും, ഇത്രയാണ് എനിക്കറിയുന്നത്. അത് അവരുടെ പ്രകടനം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ബോധ്യപ്പെടുത്തും. അതിലവർ സത്യസന്ധതയും പുലർത്തുന്നു. ആ സത്യസന്ധതയിലാണ് അന്ന് അറിവിരിക്കുന്നത്. അപ്പൊ എല്ലാം ശേഷിച്ച ചിതാഭസ്മമാണ് പൂശുന്നതെങ്കിലും അത് ഉദ്ധൂളനമായും ത്രിപുണ്ട്രമായും പൂശുന്നയാളാണ് ശിവ. രണ്ടു തരത്തിലും പൂശും. നിയമമനുസരിച്ച് ഗൃഹസ്ഥൻ ത്രിപുണ്ട്രം, ഉദ്ധൂളനെന്നാണ്. സന്യാസി എന്ന് പറയുമ്പോൾ സമ്യക്കായി നശിച്ചവൻ മാത്രം. ഞങ്ങളൊക്കെ നല്ല അർത്ഥം, വസ്ത്രം അണിഞ്ഞു എന്നുള്ളതല്ല അർത്ഥം. അത് വന്നു കഴിഞ്ഞാൽ ഗുണങ്ങൾ തീർന്നു, ഗുണാതീതനായി. അപ്പൊ ഗുണാതീതനാകുമ്പോഴാണ് ഉദ്ധൂളനം വാരി പൂശുന്നത്, കുമ്പളങ്ങയുടെ മാതിരി. കുമ്പളങ്ങ മൊത്തം പൂശിയത് മാതിരി. അങ്ങനെയുള്ള ശിവനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബോധസത്തയിൽ നിന്ന് കർമ്മത്തിലേക്ക് സൃഷ്ടിയിലേക്ക് രൂപാന്തരപ്പെട്ടു വന്ന ശിവശക്തിയെയല്ല ആചാര്യൻ ഇവിടെ നമസ്കരിക്കുന്നത്. ആചാര്യ പാരമ്പര്യത്തിന് ചേർന്ന ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന അംഗരാഗം ഭസ്മമായി മാറിയ ശിവനെയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. ആ ശിവനായിക്കൊണ്ട് ഭസ്മാംഗരാഗായ മഹേശ്വരനായിക്കൊണ്ട് സംഹാരത്തിലാണ് ഉത്തൂളനം നടക്കുന്നത്. സകല പ്രപഞ്ചവും സംഹരിച്ച് നിലകൊള്ളുന്ന ആ തലത്തിൽ ആ സർവജ്ഞനായ ശിവനായിക്കൊണ്ട് മഹേശ്വരൻ, മഹേശ്വരായ സർവജ്ഞൻ, മഹതാ ഈശ്വരമ സർവജ്ഞത തൃപ്തിരനാദിബോധ സ്വതന്ത്രതാ നിത്യമലുദ്ധ ശക്തി അനന്ത ശക്തിശ്ച വിഭോർ വിധിജ്ഞ ഷഡാഹു അംഗാനി മഹേശ്വര മഹേശ്വരസ്യ എന്ന് വായുപുരാണം പറയും. ആ വായുപുരാണം പറയുന്ന ശിവനായിക്കൊണ്ട് ആ സർവജ്ഞനായിക്കൊണ്ട് നിത്യ നിത്യായ നിത്യം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്ന നിത്യനായിക്കൊണ്ട് ശുദ്ധായ മാലിന്യങ്ങളെല്ലാം അറ്റുപോയവനായിക്കൊണ്ട് അഷ്ടമൂർത്തി രൂപനായ എട്ട് ദിക്കുകളും മൂർത്തി സത്തയിൽ വന്നിട്ടുള്ള ദിഗംബരനായിക്കൊണ്ട് ദിഗംബരായ അഷ്ടമൂർത്തി രൂപനായി ആയ ശിവനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയും വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊന്ന് ഓർമ്മിക്കാവെങ്കിൽ ആ ശിവന്റെ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ശിവശക്തി എന്നത് ഈ പ്രപഞ്ചമാകെ ഒന്നായി നിൽക്കുന്ന ഒന്നാണ് എന്ന് കാണാം. ആ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഒന്നുകൂടെ നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഇനി അതിനെ ഉപാസനാ രീതിയിൽ ഒന്ന് കാണാം. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നിശേഷിപ്പിച്ച് ഏതൊരു ബോധസത്തയാണോ ചാരം ചൂടിയ കനൽ പോലെ, ചാരം ചൂടിയ കനൽ പോലെ, ചിത എന്ന് പറയുമ്പോൾ കെട്ടടങ്ങിയ ചിതയില് ചാരം ചൂടി നിൽക്കുന്ന കനൽ പോലെ ബോധസത്ത പല ആകാരങ്ങളും കൈക്കൊണ്ട് വ്യഷ്ടിയും സമഷ്ടിയുമായി പരിണമിച്ചു നിൽക്കുന്നതിനെ ബോധസത്തയിൽ ഉപസംഹരിച്ച് അധ്യാരോപ അവബോധവാദങ്ങളാൽ ഉപസംഹരിച്ച് ഉദ്ധൂളനം ചെയ്തു നിൽക്കുന്ന കനൽ പോലെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് കനൽ എങ്ങനെ എരിഞ്ഞിരിക്കും, അതിന്റെ പുറമെ ചാരം ചൂടി നിൽക്കും, അതുപോലെ നിൽക്കുന്ന ബോധസത്തയെ ശിവനായി കണ്ടുകൊണ്ട് സമഷ്ടി പര്യന്തം നിലനിൽക്കുന്ന ശിവനായി കണ്ടുകൊണ്ട് ശ്ലോകം ഒന്നുകൂടെ. അപ്പോ മുമ്പ് പറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായ ആ സർഗാണുവും കടന്ന് അഹംതത്വവും കടന്ന് മൂല തത്വത്തിലെത്തി നിലകൊള്ളുന്ന ആ തത്വം മാത്രമായ നാഗേന്ദ്രഹാരായ അതുകൊണ്ട് തന്നെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളും ഭൂതഭവ്യ ഭവിഷ്യത്തുകളും എരുഗജുസ്സാമങ്ങളും എല്ലാം ബോധിച്ച് നിൽക്കുന്ന ബോധം മാത്രമായ ത്രിലോചനായ ഈ പ്രപഞ്ചത്തെ ഉപസംഹരിച്ച ചാരം തന്നെ ഭസ്മം തന്നെ ലേപനം ചെയ്ത് നിൽക്കുന്ന ബോധമായ അപ്പോഴൊക്കെ ബോധത്തിൽ നമ്മളെത്തി, എല്ലാം ഒരുമിച്ചൊരിടത്തെത്തി. ബോധസ്വരൂപനായ മഹേശ്വരനായ അതുമാത്രം നിത്യം, ബാക്കിയൊക്കെ താൽക്കാലികം. നിത്യായ ഏറ്റവും ശുദ്ധമായത് ആ ജ്ഞാനം, അതിൽ അശുദ്ധി വരുന്നതെല്ലാം ഈ പ്രപഞ്ചം ശുദ്ധായ. അവിടെ അംബരങ്ങളില്ല, ആഭരണങ്ങളില്ല, നിരാഭരണരൂപമായ ഞാൻ ബോധമാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ശരീരമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആവരണം വേണ്ടത്. ആദ്യകാലത്ത് ആവരണം തലയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ശിരോ ആവരണം. കാരണം തലകീഴായ വൃക്ഷമാണ് നമ്മളെന്നാണ് വേദങ്ങൾ പറയുന്നത്. ആദ്യം ബോധമായി സൈഗോട്ടായി അമ്മയുടെ ഉദരത്തിൽ വീണു, അതിൽ നിന്ന് തലയും യക്ഷോടം തലയും അതായത് മസ്തിഷ്കവും തൊക്കുമുണ്ടായി ഒരേ വർണ്ണവസ്തുവുണ്ട്. പിന്നെ മാംസവും മജ്ജയും ഞരമ്പുകളും കൈകാലികളും ഒക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ എവിടുന്നാ ഇതെല്ലാം വളർന്നു വരുന്നത്? ആ മസ്തിഷ്ക പര്യങ്ക ദേശത്തു നിന്ന് ഇതോരോന്ന് വെച്ചു വരുമ്പോൾ റൂട്ട് എവിടെയാണ്, വേരെവിടെയാണ്? മസ്തിഷ്ക. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് കാലാണ് ചോടെന്നാ വിചാരിക്കുന്നത് അല്ലേ, തലകീഴായിട്ടാണ് ഭൂമിയിൽ നടക്കുന്നത്. നമ്മുടെ സ്വഭാവവും അതുകൊണ്ട് തലകീഴാണ്. മസ്തിഷ്ക പര്യങ്ക ദേശം, ഹൈപ്പോ തലാമസ് എന്ന് പറയും. അവിടുന്ന് ഈ സംജ്ഞകളെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിതെന്ന് ഗീതയിലൊക്കെ പറയുന്നത്. നമ്മളൊരു തലകീഴായ വൃക്ഷമാണ്. അതിന്റെ പ്രത്യേകത സുവിരൂഢമൂലം അസംഗ, അതിന്റെ മുമ്പ് ഊർധം മൂലമതശാഖ, മൂലമൂർധം, മൂളിലമൂർധം, ശാഖകൾ താഴേക്കാണ് വളർന്നിരിക്കുന്നത്. ഈ ശാഖകളാ കയ്യും കാലും ഒക്കെ, അതെല്ലാം നമ്മളിപ്പോ നടക്കുന്നത്. പഥശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി, വേദങ്ങളാകുന്ന അതിന്റെ ഛന്ദസ്സുകൾ. ഛന്ദാംസി യസ്യ പർണാനി എസ്തം വേദസ വേദവിത്, അധശ്ചുർദ്ധം പ്രസ്തുതസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധ വിഷയപ്രവാള, അധശ്ചമൂലാന്യനുസന്തതാമി കർമാനുബന്ധീനി മനുഷ്യലോകേ. നല്ലൊരു വർണ്ണനയാണ്, സജീവമായ. അപ്പോ ഇതെല്ലാം എരിഞ്ഞടങ്ങി ചാരം ചൂടി നിൽക്കുന്ന ആ ബോധസത്ത ധ്യാനാത്മകമായി ഞാൻ എന്റെ കൈകാലുകളിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളിൽ നിന്ന്, എന്റെ ആവരണങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് ശുദ്ധമുക്ത ബുദ്ധ സ്വരൂപമായ ശിവം മംഗളം ബോധത്തിലേക്ക് മെല്ലെ പോയാൽ ചാരം ചൂടി നിൽക്കുന്നൊരു കനൽ പോലെ ജ്വലിക്കുന്ന ആ ബോധസത്തയെ കാണുന്നതായി സങ്കല്പിച്ചാൽ ഈ ശ്ലോകം ഏതാണ്ട് പൂർണ്ണമായി. നിരാവരണ രൂപമായ വസ്ത്രം ആവരണമാണ്. നമ്മള് പണ്ടുകാലത്ത് ആളുകൾ തലയിൽ വസ്ത്രം ഇടും, കാരണം ഉത്തമാംഗം തലയാണ്. മുസ്ലിങ്ങൾ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്, ഒരു തല ഒരിക്കലും മൂടാൻ നടക്കുകയില്ല. സിഖുകാരും അത്, പണ്ടുകാലത്ത് ഹിന്ദുക്കളെ ഒക്കെ കണ്ടാൽ എല്ലാവരും തല മൂടും, ഒന്നും ഉടുത്തിട്ടില്ലെങ്കിലും. ഈ പാടത്ത് പണിയെടുക്കുന്നവൻ തല മൂടിയിരിക്കും, കോണകം കെട്ടിയില്ലെങ്കിലും. ഇന്ന് നമ്മൾ തലയൊക്കെ നഗ്നത കാണിച്ച് നടക്കും, ബാക്കിയൊക്കെ നഗ്നമാണെന്ന് നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്. നഗ്നതയെ പറ്റിയുള്ള ബോധമൊക്കെ കൂടി വന്നപ്പോഴാണ് കൂടുതൽ അപകടങ്ങളും തുടങ്ങിയിരിക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണും പെണ്ണുമൊക്കെ ജീവിച്ചിരുന്നു, ഇത്രയും വസ്ത്രമൊന്നും ഉടുത്തിരുന്നില്ല, ഇത്രയും മന്ത്രിമാരിറങ്ങി ചളവാക്കിയിരുന്നുമില്ല. അല്ലെ, അങ്ങനല്ലേ എന്ന് പറയുന്നത്. അപ്പൊ ആവരണം വേണ്ടിടത്ത് ആവരണം വേണ്ടാതായിട്ടുണ്ട്, ഉത്തമാംഗം മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് കാലം ഇത് പഠിക്കാൻ പര്യാപ്തമാണോന്നറിയില്ല. ധ്യാനാത്മകമായി ഇത് പഠിച്ചാൽ ബോധസത്തയുടെ മേലുള്ള ആവരണങ്ങളാണ് ഇതെല്ലാം. നിരാവരണ രൂപമായ ബോധസത്തയിൽ ശിവം മാത്രം, അത് ഒന്നാം ശ്ലോകം. നിഷേധ ശേഷു സർവാനശേഷി ജഗദാദ ശേഷി. രണ്ടാമത്തെ മന്ദാകിനീസലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. അതായത് ഇതിനകത്ത് ഛന്ദസ്സിന് മാറ്റമുള്ളത് കൊണ്ട് തസ്മൈ മകാരായ എന്നുള്ളതിന് മകാരരൂപായ എന്നൊക്കെ മാറ്റി ചിലർ തിരുത്തിയിട്ടുണ്ട്. ചിലര് മാതംഗ ചർമാംബര ഭൂഷണായ എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ആചാര്യ ഭഗവാൻ എഴുതിയ ശ്ലോകം ഇതായി തന്നെ നമുക്ക് പഠിക്കാം. ഇതാണ് പ്രകൃഷ്ടമായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. നാഗേന്ദ്രഹാരാദി ഗുണവിശിഷ്ട ശിവൻ നഗാരം മന്ദാകിനി സലില ചന്ദനാർച്ചിതാദി ഗുണവിശിഷ്ട ശിവൻ മകാരം. അപ്രകാരം എല്ലാ അക്ഷരവും ശിവൻ തന്നെ പൂർണ്ണമായി. നാ ശിവൻ, മാ ശിവൻ, ശീ ശിവൻ, വാ ശിവൻ, യാ ശിവൻ. അപ്പൊ ശിവനിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ വിശിഷ്ട പുനരുക്തി നിർമാർജനത്തിന് പറ്റുമാറ് ഭിന്ന ഭിന്ന ഗുണവിശിഷ്ട ശിവതത്വബോധനത്തിന് ഭിന്ന ഭിന്ന അക്ഷരങ്ങൾ. അപ്പൊ സർവ നിഷേധശേഷ സ്വരൂപധാരി ഭൂതവർത്തമാന ഭവിഷ്യദർശി ഭസ്മഭൂഷിത സംസാര ദാഹോത്തര സാരയുക്ത നിത്യശുദ്ധ നിരാവരണ മഹേശ്വരൻ നഗാരം. ഒറ്റ വാക്കിൽ ഓടിച്ചു പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ ഇത്രയേ പറയണ്ടു. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നോർത്താണ് വിശദീകരിച്ചത്. സർവനിഷേധശേഷ സ്വരൂപധാരി നാഗേന്ദ്രഹാരായ ഭൂതവർത്തമാന ഭവിഷ്യദർശി ത്രിലോചനായ ഭസ്മഭൂഷിത സംസാരദാഹുത്തര സാരയുക്തൻ ഭസ്മാങ്കരാഗായ നിത്യശുദ്ധ നിരാവരണ രൂപി നിത്യായ ശുദ്ധായ ദിഗംബരായ നിരാവരണ രൂപി ദിഗംബരായ മഹേശ്വരൻ ആ ശിവനായിക്കൊണ്ട് പ്രണാമം. ഇനി അടുത്തത് മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം. മന്ദാകിനി സലില ചന്ദനം എന്നിങ്ങനെ മധ്യമ പദലോപി സമാസം. മന്ദാകിനി സലില കൃഷ്ണം ചന്ദനം, മന്ദാകിനി സലില ചന്ദനം, മധ്യമ പദമായ കൃഷ്ണം ലോപിപ്പിച്ച് സമാസം കവിതയില്. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാഗിരി. മന്ദം അഗതി കുടിലം ഗച്ഛതീതി മന്ദാഗിരി. മന്ദാഗിരി ശബ്ദത്തിന്റെ വിൽപ്പത്തി. സംസ്കൃതി ശബ്ദത്തിന്റെ ഉൽപ്പത്തി അറിയാതെ വെറുതെ ഒരു തോട് ഒരു കുളം എന്നൊക്കെ അർത്ഥമെടുത്ത് പഠിക്കുമ്പോഴാണ് ഗതികേട് വരുന്നത്. മന്ദം അകത്തി, അകത്തിയാണ് ക, അഗായല്ല അകത്തി, ഗാമാരിയെന്ന് അകത്തി. കുടിലം ഗച്ഛതീതി മന്ദാഗിരി. മന്ദാഗിരി വിയദ്ഗംഗ സ്വർണ്ണി സുരദീർഘിക എന്ന് കോശാന്തരം. മന്ദാഗിരി വിയദ്ഗംഗ സ്വർണദി സുരദീർഘിക. മന്ദാഗിനി ആകാശഗംഗ, സുരദീർഘിക ആകാശഗംഗ. ആകാശഗംഗ എന്ന് പറയുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആ ഗാലക്സിനെ അന്നോടെ. അവിടെ മുൻപിലും പിൻവിലും ജലാശയം അതിവിശാലം, അത് വിയദ്ഗംഗ. വാപീതു ദീർഘിക എന്നാണ് പുരാണ പ്രസിദ്ധം. അതിനെ കവിതാമയമായി പറയുമ്പോൾ ദേവതകളുടെ കുളം സുരദീർഘിക. ദീർഘവൃത്താകൃതിയിൽ കാണുന്നതാണ് ഈ നക്ഷത്ര സമൂഹം. ഇത് കണ്ടുകൊണ്ട് എഴുതിയതുകൊണ്ടാണ് ഇന്നും അതിന് ആകാശഗംഗ എന്ന് പേര് വന്നത്. കണ്ടത് ഏത് കണ്ണുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ആ നക്ഷത്ര സമൂഹത്തെയൊക്കെ ഗാലക്സിയൊക്കെ കുറിച്ച് അവർ എഴുതിയത് അന്ന് കണ്ടുകൊണ്ട് എഴുതിയത് കൊണ്ട് തന്നെയാണ്. അപ്പോ സുരദീർഘിക എന്നാണ്, ദീർഘാകൃതിയിലാണത് കാണുക. മന്ദം മന്ദം ജലം കുടിലഗമനം ഗോളഗോള ഭ്രമണം നടത്തുന്നത് കൊണ്ട് മന്ദം അകതി കുടിലം ഗച്ഛതി എന്ന്, അതുകൊണ്ട് മന്ദാഗിരി ശബ്ദം. അക അക കുടിലായാം ഗതവും എന്ന് താത്വർത്ഥ നിർദ്ദേശം. അപ്പൊ ഭഗവാൻ ശങ്കരന്റെ ജടയിൽ കടന്ന് അത് ഗോളഗോള ഭ്രമണം ചെയ്ത് മന്ദമന്ദം പുറത്തു വന്നതുകൊണ്ട് അതിനെ മന്ദാഗിരി എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് മന്ദാഗിരി ശബ്ദം വന്നത്. അപ്പൊ ഭഗവാൻ ശങ്കരൻ ആരായിരിക്കുമെന്ന് സങ്കല്പിച്ചു കൊടുക്കുക. അതായത് ഭാഗീരഥന്റെ തപസ്, ഇതൊക്കെ പുരാണ പ്രസിദ്ധമാണ്. ഭാഗീരഥന്റെ തപസ് ഓക്കെ, അത് നമുക്ക് ഭാഗീരഥി വീണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു ഇതിൽ വരും. അപ്പം നമുക്ക് നോക്കാം. അപ്പൊ പരമാത്മാവ് നാനാവിധ പ്രജകളുടെ സൃഷ്ടിയെ ഇച്ഛിച്ച് ആദ്യം അപ്പ് ജലം സൃഷ്ടമാക്കി. ജലമാണ് അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിക്രമം തുടങ്ങുന്നിടത്ത് ജലമാവരുന്നത്. വായു ആകാശം, ആകാശാദ് വായു, വായോരഗ്നി അഗ്നേരാപണം. ആപ മുതലാണ് സൃഷ്ടിയുടെ ക്രമം വരുന്നത്. സൃഷ്ടി ആപ്പ് മുതലാണ്. അപ്പ് വരെ സൃഷ്ടിയില്ല. അപ്പിൽ വെച്ചാണ് സ്ഥൂലം വരുന്നത്. ബാക്കിയൊക്കെ സൂക്ഷ്മമാണ്. ആകാശം സൂക്ഷ്മതൻ മാത്രയാണ്. വായു സൂക്ഷ്മമാണ്. അഗ്നി സൂക്ഷ്മമാണ്. അഗ്നിയിൽ സ്ഥൂലത തുടങ്ങിയുള്ളൂ. അഗ്നിയിൽ നിന്ന് അപ്പായപ്പോൾ സൃഷ്ടിക്ക് വേണ്ടതായി. അപ്പോ ആ ആദ്യ ജലത്തിൽ സൃഷ്ടി നടത്തും. അതിൽ ബീജവപനം ചെയ്ത് ബ്രഹ്മാവ് അവിഭൂതനായി എന്ന് പ്രാചീന സങ്കല്പം. അതുകൊണ്ടാണ് വെള്ളവും അതിൽ താമരയും പത്മസംഭവനുമൊക്കെ ജലരൂപമായ സൃഷ്ടിയുടെ സങ്കല്പം തന്നെ തുടങ്ങുന്ന അവിടെയാണ്. അവിടെയാണ് ജലത്തിൽ താമരയിൽ ബ്രഹ്മസംഭവൻ ഇരിക്കുന്നതായും അതുപോലെ ദേവീഭാഗവതാദികളിൽ കൃഷ്ണനും രാധയും ഒക്കെ ഇരിക്കുന്നതായും ഒക്കെ. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമുള്ള ദേവതയുടെ പേരവിടെ വെക്കാം, ഏത് വെച്ചാലും വിരോധമില്ല, എല്ലാം ഒരേ പേര് തന്നെ. അപ്പൊ പ്രാണികർമ്മ സംയോഗം കൊണ്ട് പ്രാണികർമ്മം തന്നെ സ്വയം ജലരൂപമെന്ന് പറയുന്നതും അതുകൊണ്ട്. ആപഹ പുരുഷവചസ്സു ഭവന്തി ശ്രദ്ധാവ ആപഹ. ഈ ബ്രഹ്മാദ്രവരൂപ ജലത്തിന്റെ സൃഷ്ടി, ജലം സൃഷ്ടിക്രമത്തിൽ പറയും. ആപഹ പുരുഷവചസ്സോ ഭവന്തി ശ്രദ്ധ വ ആപഹ. ശ്രദ്ധയാണ് ജലം. ശ്രദ്ധ കൊണ്ടാണ് ആ ജലം ഉണ്ടായത്. ശ്രദ്ധയില്ലെങ്കിൽ സൃഷ്ടിയില്ല. ഇപ്പൊ സൃഷ്ടിക്ക് വേണ്ട ഒരേ ഒരു ഗുണം ശ്രദ്ധയാണ്. വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം. വാക്കുകൊണ്ടുണ്ടാവാം, അന്നം കൊണ്ടുണ്ടാവാം, ഞാൻ പലതരത്തിലുണ്ടാവാം. ഇപ്പൊ സൃഷ്ടിക്ക് പിന്നിൽ വാക്കാണുള്ളത്, ശ്രദ്ധയാണുള്ളത്. എല്ലാ സൃഷ്ടിയും ശ്രദ്ധയിൽ നിന്നുണ്ടാവും. ശ്രദ്ധയില്ലെങ്കിൽ ഒന്നും സൃഷ്ടിക്കാനാവില്ല. ശ്രദ്ധയാണ് അതിന്റെ ദേവത. അപ്പൊ ഈ ബ്രഹ്മദ്രവരൂപമായ ജലത്തിലാണ് സൃഷ്ടി. നിങ്ങളുടെ കണക്ക് സൃഷ്ടി ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. വിത്ത് കൊണ്ട് പറമ്പിലിട്ടാല് മരമുണ്ടാകുമെന്നും അതിൽ നിന്ന് വീണ്ടും വിത്തുണ്ടാകുമെന്നുമാണ്. ഉണ്ടാവില്ല, നിയമങ്ങൾ പാലിച്ചാലും ഉണ്ടാവില്ല. ഈ നിയമങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒന്നുണ്ട്, അതിലെ സൃഷ്ടി ഉണ്ടാവും. സൃഷ്ടിയുടെ പിന്നിലെ ചോദന ഇതാണ്, എന്തിന്റെ സൃഷ്ടി ഇതേ? പഠിച്ചതുകൊണ്ട് സൃഷ്ടിക്കാനാവില്ല. സൃഷ്ടിയുടെ രഹസ്യമുള്ള പഠനം മുഴുവൻ നടത്തിയ ഒരാള് കൂട്ടി യോജിപ്പിച്ചൊരു സൃഷ്ടി നടത്താൻ ചിലപ്പോൾ പര്യാപ്തനായില്ല എന്ന് പറയാം. പഠിക്കാത്തവൻ ചിലപ്പോൾ യോജിപ്പിക്കുമ്പോൾ യോജിച്ചെന്നും വരാം, യോജിച്ചുവെന്നും വരാം. അപ്പൊ പഠിപ്പ് ശ്രദ്ധ മാത്രമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പൊ ശ്രദ്ധ മറ്റൊരു പദമാണ്, ഈശ്വര അനുഗ്രഹം, ഈശ്വര വിശ്വാസം എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുന്നു നിങ്ങൾ. ഈശ്വര വിശ്വാസം എന്ന പദം തെറ്റുമാണ്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള ഒന്നിൽ ഉണ്ടെന്നുള്ള ശാഠ്യത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ ഉണ്ടാവണമെന്നില്ല. ഈശ്വരൻ എന്നൊരു അറിവാണ്, ഒരിക്കലും വിശ്വാസമാവരുത്. ആളുകൾ ചോദിക്കും, നിനക്ക് ഈശ്വര വിശ്വാസം ഉണ്ടോ? അതുണ്ടാവരുത്, ഉണ്ടായാൽ പോകാം. ഈശ്വരൻ അങ്ങനെ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല, അറിയേണ്ട സാധനമാണ്. ഈശ്വരനെ അറിഞ്ഞു മാത്രമേ ശാന്തി ലഭിക്കൂ. പയ്യന്നൂരിൽ നിന്ന് കാസർകോട്ടേക്ക് ഇന്ന വണ്ടിയിൽ കയറിയാൽ എത്താം എന്നുള്ളത് വിശ്വാസമല്ല, അറിവാണ്. ആ ഡയറക്ഷനിൽ പോകുന്നൊരു വണ്ടിയിൽ കയറിയാൽ അവിടെ എത്തും എന്നുള്ളതൊരു അറിവാണ്, അത് വിശ്വാസമല്ല. വ്യക്തതയുള്ള ഒരു അറിവിന് മാത്രമേ ശാന്തി തരാൻ കഴിയും. അവ്യക്തമായ വിശ്വാസ പ്രമാണങ്ങൾക്കൊന്നും ശാന്തി തരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അശാന്തി തരാൻ അത് പര്യാപ്തവുമാണ്. ലോകത്ത് ലൗകികങ്ങളായ വിഷയങ്ങൾ തന്നെ വിശ്വാസം കാരണം ഒട്ടേറെ അശാന്തി തന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതിനേക്കാൾ മനസ്സിനെ മതിക്കുന്ന മറ്റൊരു വിശ്വാസത്തെ കൂടി എടുത്ത് തലയിൽ വെച്ചാൽ എന്താകും ഗതി? അതുകൊണ്ട് നിങ്ങൾ ആരും ഈശ്വരനെ വിശ്വസിക്കുകയല്ല വേണ്ടത്, അറിയുകയാണ് വേണ്ടത്. സമ്മതിക്കുമെന്നറിയില്ല, ഇറങ്ങിപ്പോകുമ്പോ സമ്മതിക്കുമെന്ന് വിശ്വാസമില്ലല്ലേ. കാരണം ഈശ്വരനൊരു അറിവാണ്, ഈശ്വര കടാക്ഷം ഈ അറിവിലുണ്ട്. അല്പമെങ്കിലും ഈശ്വരനെ അറിയുന്ന നിമിഷങ്ങളിലെ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവും. നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാൽ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാവില്ല. ചില നിമിഷങ്ങളിൽ നമ്മൾ ഈശ്വരനെ അറിയുന്നു. ഒരു കുഞ്ഞ് വീഴുമ്പോൾ, ഒരു കുഞ്ഞ് കരയുമ്പോൾ, ഒരാള് വീട്ടിലേക്ക് കയറി വന്നൊരു ആഹാരം ചോദിക്കുമ്പോൾ ഒക്കെ നാം ഏതോ നിയോഗത്താൽ എന്ന പോലെ നമ്മളുടെ മനസ്സ് ദ്രവീഭൂതമായി ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഫലങ്ങൾ വന്നു ചേരുന്നു. അതെല്ലാം നമ്മളുടെ ബുദ്ധിയുടെ ഗുണമായി കാണുകയും അതേസമയം മറ്റു ചില സന്ദർഭങ്ങളിൽ നിഷേധം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ നിഷേധ സമയങ്ങളിൽ പരാജയങ്ങൾ ഉണ്ടാവും. ആ പരാജയങ്ങൾ നമ്മളുടെ കണക്കുകൂട്ടലുകളുടെ തെറ്റാണെന്ന് നമ്മൾ ഗണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഒരു വിശ്വാസമാക്കി മാറ്റുന്നു. മനസ്സിലാവുമെന്നറിയില്ല. ഇതിന് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇങ്ങനെ എഴുതി വെച്ച് കണക്കുകൂട്ടി നോക്കണം. അപ്പൊ നമുക്ക് കാണാം.
4: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: അധ്യാസത്തിന്റെ പ്രഥമ സ്ഫുരണം അവിടെ എന്ത് വന്നിരിക്കുന്നു? ചിത്തും ജഡവും താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതായത് ചിത്ത് എന്ന് പറയുന്ന ബോധം ഞാൻ എന്നുള്ള വടിവിൽ സ്ഫുരിക്കുന്നു. ഞാൻ എന്നുള്ള ബോധത്തിന്റെ ആകാരമാണ് ജഡം. അവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ആ സ്ഫുരണം അത് ചിത്ത്. ചിത്ത് പല രീതിയിൽ സ്ഫുരിക്കാം. ചിത്ത് സ്ഫുരിക്കുന്നതാണ് സ്ഫുരണമാണത്. എന്ത്? ഈ ചിത്തിന്റെ ആസ്ഫുരണമാണ് അഹം എന്നുള്ളത്. അതാണ് അധ്യാസത്തിന്റെ നമ്മുടെ വ്യക്തമായ അനുഭവം. അതിനു മുമ്പും പലതും സംഭവിക്കുന്നുണ്ട് അവ്യക്തതയിൽ. അതുകൊണ്ടാണ് അവ്യക്തമായ ബോധത്തിൽ നിന്നും ഉണർവിലേക്ക്, വ്യക്തമായ ബോധത്തിലേക്ക്, ഉണർവിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുള്ള ഉണരൽ എന്ന് പറയുന്നതാണ് ഒരു അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്കുള്ള ജീവന്റെ ഒരു തിരിച്ചുവരവാണ്. അപ്പൊ അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അധ്യാസ നിമിത്ത സ്വരൂപ ങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. ആ അധ്യാസം നമുക്ക് സ്പഷ്ടമാണ്. അധ്യാസം അവ്യക്തമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടായി. അധ്യാസം അവ്യക്തമാണോ എന്ന് ഞാൻ ചോദിച്ചേട്ടാ. അധ്യാസം ഒരിക്കലും അവ്യക്തമല്ല. അധ്യാസം നമുക്ക് വ്യക്തം തന്നെയാണ്. സ്വ അനുഭവമാണ് അധ്യാസം. പക്ഷെ അതിന്റെ പ്രാരംഭം നമുക്ക് വ്യക്തമാകുന്നില്ല. അതല്ലേ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന നിമിഷം നമുക്ക് പിടികിട്ടുന്നില്ല. ഒരു അവ്യക്തതയിൽ നിന്ന് കടന്നു വരുന്നു. എന്തിനു ഉറങ്ങിക്കിടക്കുന്ന ഒരാളിനെ ആരെങ്കിലും ഒന്ന് മർദ്ദിച്ചെന്നിരിക്കട്ടെ, ഒരടി തന്നിരിക്കട്ടെ, നമ്മൾ ഞെട്ടി ഉണർന്നാൽ പോലും ഉണർവിന്റെ ആദ്യ നിമിഷങ്ങൾ നമുക്ക് വ്യക്തമാകത്തില്ല. അതായത് ഉണർന്നു വരുമ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. ആരടിച്ചു, എന്തിനടിച്ചു, എവിടെ അടിച്ചു, എങ്ങനെ അടിച്ചു, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അടി കൊണ്ട് ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉറക്കത്തിൽ വെള്ളം കോരി ഒഴിച്ച് ഉണർത്തുന്ന ഉണ്ട്. ഇവിടെ ആശ്രമത്തിൽ അങ്ങനെ ചെയ്യുമെന്നറിയില്ല, ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ അങ്ങനെയാണ്. രാവിലെ ബ്രഹ്മചാരികളെ വെള്ളം ഒഴിച്ചാണ് ഉണർത്തുന്നത്. അപ്പോ ഇനി അങ്ങനെ ഉണർത്തിയിട്ടുണ്ട് വെള്ളം ഒഴിച്ച്. അതുകൊണ്ട് അങ്ങനെ ഉണർന്നു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം എങ്ങനെയാണ്. വെള്ളം നമ്മുടെ മുഖത്ത് ശക്തമായി അടിച്ചു കഴിഞ്ഞാൽ ഉടൻ ബോധം കിട്ടും. നമ്മൾ ഉണരുന്നുണ്ട്, പക്ഷെ ബോധം വരുന്നില്ല. എന്താ സംഭവിച്ചത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ക്രമേണ ബോധത്തിലേക്ക് വരുന്നു. അപ്പോൾ അധ്യാസത്തിന്റെ സൂക്ഷ്മതലങ്ങളിൽ നിന്നും സ്ഥൂലതലങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇതൊക്കെ സ്വയം മനനം ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ശാസ്ത്രത്തിന്റെ ഗുരുവിന്റെ സഹായത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ അവിടെ എന്താണ് അധ്യാസം? നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളാരെങ്കിലും മനഃപൂർവ്വം അധ്യാസം ഉണ്ടാക്കുകയല്ല. ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, അധ്യാസം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ആരും ഇവിടെ മനഃപൂർവ്വം അധ്യാസം ചെയ്യുന്നില്ല. അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. ആരും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന രാവിലെ ഞാൻ അധ്യാസം ചെയ്തുകൊണ്ട് എണീക്കും എന്ന് പറഞ്ഞ് ആരും ഉറങ്ങാറില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നല്ലവണ്ണം ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്താണ് സാക്ഷി എന്ന് പറയുന്നത്? ആരെയാണ് സാക്ഷി എന്ന് പറയുന്നത്? ആരെയാണ് നമുക്കറിയാം. സാക്ഷി എന്ന് പറയുന്നത് ഒരു കേസിൽ വാദിയും കാണും പ്രതിയും കാണും. വാദിയും പ്രതിയും അല്ലാതെ വാദിക്ക് വേണ്ടിയോ പ്രതിക്ക് വേണ്ടിയോ സംസാരിക്കുന്ന ആളിനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. ഇവിടെയും സാക്ഷി എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ. വാദിയുമല്ല പ്രതിയുമല്ല. അതായത് ഈ പ്രപഞ്ചത്തിലെ ദ്വന്ദ്വങ്ങൾ, അതാണ് വാദിയും പ്രതികളും. ഈ ദ്വന്ദ്വങ്ങൾക്കെല്ലാം ദ്വന്ദ്വങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ ദ്വന്ദ്വങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈതന്യ വസ്തു, അതിനാണ് സാക്ഷി എന്ന് പറയുന്നത്. സാമാന്യമായിട്ട് പറഞ്ഞാൽ അതിന് നമ്മൾ വേദാന്തത്തിൽ ഉയർന്നു പഠിക്കുമ്പോൾ അതിന് അതിന്റെ പരിഭാഷകളെല്ലാം ഉണ്ട്. ദ്വന്ദ്വങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന്, അത് ദ്വന്ദ്വങ്ങളിൽ നിന്നും വിട്ടിരിക്കുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഉത്പത്തി നാശം ഇതെല്ലാം നമുക്കറിയാം. അതായത് നമ്മൾ ജനിച്ചു എന്ന് നമുക്കറിയാം, നമ്മൾ മരിക്കുമെന്നും അറിയാം. ഇത് ഈ ശരീരത്തെ സംബന്ധിച്ച ഒരു ദ്വന്ദ്വമാണ്. ഇതറിയുന്നയാൾ ഈ ശരീരത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം മാത്രം നമുക്കറിയത്തില്ല. ആ ശരീരത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ഒരു ചൈതന്യമാണത്തിനാണ് ഈ ബോധം വരുന്നത്. ഈ ശരീരം ഉണ്ടായി, ഇത് നാളെ നശിക്കും. അപ്പൊ അങ്ങനെ ഒരു ബോധം എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സാക്ഷി എന്ന് പറയുന്നു. സാക്ഷി എന്ന് പറയുന്നത് ചൈതന്യമാണ്, ബോധമാണ്, അറിവാണ്. അതിന് സംഘമുണ്ടോ? ഇല്ല. അതിനൊന്നുമായിട്ട് സംഘമില്ല. സംഘമുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. ആത്മാവ് പ്രപഞ്ചത്തെ അറിയുന്ന അധ്യാസം കൊണ്ടാണോ? തീർച്ചയായും അധ്യാസം കൊണ്ട് പ്രപഞ്ചത്തെ അറിയുന്നു എന്നും പറയാം, അധ്യാസമാണ് ഈ പ്രപഞ്ചമെന്നും പറയാം. രണ്ടും ശരിയാണ്. അതായത് അറിവുണ്ടാകുന്നത് വൃത്തി രൂപത്തിലാണ്, അത് ശരിയാണ്. അറിവുണ്ടാകുന്ന വൃത്തി രൂപത്തിലുള്ള അറിവ് തന്നെയാണ് വൃത്തി എന്നാണ്. അറിവ് സമം വൃത്തി എന്നാണ്. അറിവിന്റെ പര്യായ പദമാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്ന് പറയുന്നത് വേദാന്തത്തിന് ഒരു പാരിഭാഷിക ശബ്ദമാണ്. മലയാളത്തിലെ വൃത്തിയല്ല, അങ്ങനെ ആരും ധരിച്ചുകളയരുത്. മലയാളത്തിൽ വൃത്തി എന്ന് വെച്ചാൽ ശുദ്ധി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞാൽ അതൊന്നും ധരിക്കരുത്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിലെ ഒരു സാങ്കേതിക ശബ്ദമാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിവ് എന്നാണ്. അപ്പൊ ബ്രഹ്മമെന്നും ആത്മാവെന്നും വൃത്തിയെന്നും പറയുന്നതിനുള്ള വ്യത്യാസം എന്താണ്? അത് മനസ്സിലാക്കണം. നമ്മുടെ അന്ധകരണം എന്ന് പറയുന്നത് ശുദ്ധ തന്മാത്രകളുടെ സംഘാതമാണ്. ശുദ്ധ തന്മാത്രകൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ. ശുദ്ധ തന്മാത്രകൾ എന്ന് പറയുന്നു. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ ശുദ്ധ തന്മാത്രകളുടെ സംഘാതം, അതാണ് നമ്മുടെ അന്ധകരണം. അത് വളരെ സൂക്ഷ്മമാണ്, അത്യധികം സൂക്ഷ്മമാണ്, പ്രകാശത്തെക്കാൾ സൂക്ഷ്മമാണ്. അത് സ്വച്ഛമാണ്, എന്നുവെച്ചാൽ വൃത്തിയുള്ളതാണ്. അങ്ങനെയുള്ള ഈ അന്ധകരണത്തിന്റെ ഒരു സവിശേഷത, ഈ അന്ധകരണത്തിന് ഈ ചൈതന്യത്തോടുകൂടി അല്ലാതെ ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് സൂര്യൻ ആകാശത്ത് പ്രകാശിച്ച് നിൽക്കുമ്പോൾ അതിന്റെ നേരെ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ സൂര്യന്റെ പ്രതിബിംബം കൂടാതെ ആ കണ്ണാടിക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഇടയ്ക്ക് മറ്റ് തടസ്സമൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ, മറ്റൊന്നുകൊണ്ടും മറയാതിരുന്ന മേഘങ്ങളൊന്നും മറയാതിരുന്നു കഴിഞ്ഞാൽ. അതുപോലെ ഈ നമ്മുടെ അന്ധകരണത്തിന്റെ ഒരു സവിശേഷത, അന്ധകരണം എന്ന് പറയുന്നത് എപ്പോഴും ഈ ചൈതന്യത്തോടു കൂടിയേ അതിന് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ അന്ധകരണത്തിന് ചിന്മയം എന്ന് പറയാം. ചിന്മയം, ചിത്തോടു കൂടിയിരിക്കുന്നത് എന്ന് അന്ധകരണത്തിന് പറയാം. അങ്ങനെ ഈ ചിന്മയമായിരിക്കുന്ന ഈ അന്ധകരണം അത് ഏക രൂപത്തിലല്ല ഇരിക്കുന്നു, പല രൂപത്തിലിരിക്കുന്നു. അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. ചിന്മയമായിരിക്കുന്ന അന്ധകരണം അതിന് വൃത്തി എന്ന് പറയുന്നു. അത് പല രൂപത്തിലിരിക്കുമ്പോൾ അതിന് വൃത്തി എന്ന് പറയുന്നു. മനസ്സ്, ബുദ്ധി, ചിത്തം ഇതെല്ലാം അന്ധകരണത്തിന്റെ വൃത്തികളാണെന്ന് പറയും. വൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപാന്തരം എന്നാണ് അർത്ഥം. വൃത്തി ശബ്ദത്തിന് പരിണാമം, രൂപാന്തരം എന്നർത്ഥം. അപ്പോ ഈ ചിന്മയമായിരിക്കുന്ന അന്ധകരണത്തിന്റെ രൂപാന്തരങ്ങളാണ്, പരിണാമങ്ങളെയാണ് നമ്മൾ വൃത്തി എന്ന് വിളിക്കുന്നത്. ഈ വൃത്തിയെ തന്നെയാണ് അറിവെന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ടാവും, പലതരത്തിൽ ആ വൃത്തി ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പുസ്തകത്തെ അറിയുമ്പോൾ എന്റെ അന്ധകരണം പുസ്തകം എന്നുള്ള ഒരു അറിവിനെ സ്ഫുരിപ്പിക്കുന്നു. എന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു വൃത്തി ഉണ്ടാകുന്നു എന്ന് പറയാം. ഈ അറിവിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ വൃത്തി എന്ന് പറയുന്നത് കേവലമായ ജഡമോ കേവലമായ ചൈതന്യമോ അല്ല. കേവലമായ ജഡം അങ്ങനെ ഒന്നില്ല. നമ്മൾ സങ്കല്പിച്ച് പറയുന്നതാണ്. ജഡം ചൈതന്യത്തോടുകൂടി ഇരിക്കത്തുള്ളൂ. ചൈതന്യമില്ലാതെ ജഡത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ചിന്മയമായിരിക്കുന്ന ഈ വൃത്തി പുസ്തകം എന്നുള്ള ബോധരൂപത്തിലാകുമ്പോൾ അതിനെ നമ്മളതിന് ഒരു വൃത്തി, അന്ധകരണ വൃത്തി എന്ന് പറയും. അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ഈ വൃത്തിയുടെ ഈ പറയുന്ന ഈ അന്ധകരണത്തിന്റെ സ്പർശമില്ലാതെ, അന്ധകരണത്തിന്റെ ബന്ധമില്ലാതെ കേവലമായ രീതിയിൽ ആ ചൈതന്യം നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നു. ചിജട താതാത്മ്യം, അതായത് അധ്യാസം കൊണ്ടാണ് ഈ വൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാസത്തിന്റെ ഫലമാണ് ഈ വൃത്തി എന്ന് പറയുന്നത്, നമ്മൾ അറിയുന്ന ഈ അറിവുകളല്ല. അപ്പൊ അറിവ് തന്നെ വൃത്തി എന്ന് പറയുന്നു. ചിത്തും ജഡവും കൂടി ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് വൃത്തി. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ആത്മാവ് അറിയുന്നു എന്ന് പറയുന്നു. ആത്മാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ആത്മാവെന്നുള്ളതുകൊണ്ട് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ജീവനാണോ? അറിയുന്നത് ജീവനാണ്. അറിയുന്നത് ജീവനാണോ അതോ പരമാത്മാവാണോ? അപ്പോൾ ജീവനാണ് അറിയുന്നതെങ്കിൽ ജീവൻ ഈ വൃത്തിയുടെ ആവശ്യമുണ്ട്, അന്ധകരണ വൃത്തിയുടെ ആവശ്യമുണ്ട്. ഈ അന്ധകരണ ഇതിൽ അന്ധകരണ വൃത്തി, അവിദ്യാവൃത്തി, ഇങ്ങനെയുള്ള ഈ വൃത്തികളെ പലതരത്തിൽ ശാസ്ത്രങ്ങളിൽ തിരിക്കുന്നുണ്ട്. തിരികെയും വൃത്തി സാപേക്ഷമായിട്ടാണ് ജീവന്റെ അറിവ്, സാക്ഷി വൃത്തി നിരപേക്ഷമായി അറിയുന്നു, സാപേക്ഷമായി അറിയുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. വേദാന്ത പരിഭാഷ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. വൃത്തിയെ അംഗീകരിക്കുന്നു, ചില ഭാഗങ്ങളിൽ വൃത്തിയെ ചിലത്ത് നിരാകരിക്കുന്നു. ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് ഇക്കാര്യങ്ങളിലെല്ലാം അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജീവന് അറിയുന്നതിന് വൃത്തിയുടെ ആവശ്യമുണ്ട്, ഈശ്വരന് അറിയുന്നതിന് വൃത്തിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത് കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, നാക്കില്ലാതെ രുചിക്കുന്നു, മൂക്കില്ലാതെ മണക്കുന്നു എന്നൊക്കെ ഈശ്വരനെ കുറിച്ച് പറയും. ഈശ്വരന്റെ അറിവിന് വൃത്തിയുടെ ആവശ്യമില്ല എന്നാണ് അതിന്റെ താല്പര്യം. പക്ഷെ ജീവന്റെ അറിവിന് വൃത്തിയുടെ ആവശ്യമുണ്ട്. ഇനി ശുദ്ധമായ ആ ആത്മസ്വരൂപത്തിൽ അവിടെ ഈ പറയുന്ന ത്രിപുടീ രൂപത്തിലുള്ള അറിവ് അവിടെ സംഭവിക്കുന്നില്ല, അതുകൊണ്ട് അവിടെ വൃത്തിയുടെ ആവശ്യമില്ല എന്ന് നമുക്കിതിനെ മനസ്സിലാക്കാം. ശുദ്ധമായിരിക്കുന്ന ആത്മതത്വത്തിൽ ത്രിപുടിയില്ല, ത്രിപുടിയില്ലെങ്കിൽ അവിടെ അറിവ് സംഭവിക്കുന്നില്ല, അറിവ് സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ വൃത്തിയും ഇല്ല. എവിടെയാണോ അറിവ് സംഭവിക്കുന്നത്, ത്രിപുടി അതായത് അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, ഇങ്ങനെ മൂന്നായി പിരിയുന്നത് ഏത് തലത്തിലാണോ അവിടെ അറിവുണ്ടാകണമെങ്കിൽ അറിയുന്ന വൃത്തിയുടെയും ആവശ്യമുണ്ട് എന്നാണ്. ഇനി ഈ അറിവിനതീതമായി ഒരവസ്ഥയെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ അറിവില്ല, അതുകൊണ്ട് തന്നെ അറിയുന്ന വസ്തുവില്ല എന്ന് പറഞ്ഞാൽ അറിവില്ല എന്ന് പറഞ്ഞാൽ അവിടെ വൃത്തിയില്ല എന്നർത്ഥം. പിന്നെ ഇതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്നാണ്. ഇതിൽ വൈരുദ്ധ്യമൊന്നുമില്ല എന്നാണ്. ആത്മാവിനെ വൃത്തിരഹിതമെന്നും പറയാം, വൃത്തിയോട് കൂടിയതെന്നും പറയാം, രണ്ടു പറയുന്നതിനും തെറ്റില്ല. ആത്മാവിൽ പ്രപഞ്ചം ഉണ്ടെന്നും പറയാം, പ്രപഞ്ചമില്ലെന്നും പറയാം, ഇതിലൊന്നും വൈരുദ്ധ്യമില്ല. ആത്മാവിൽ അറിവുണ്ടാകുന്നു, അറിവില്ലെന്നും പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ഉപാധിയോടുകൂടി ചിന്തിക്കുമ്പോൾ ആത്മാവിൽ അറിവുണ്ടാകുന്നു എന്ന് പറയാം. നിരുപാധികമായി ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവിടെ അറിവില്ലെന്ന് പറയാം. എല്ലാ വൈരുദ്ധ്യങ്ങളും നമുക്ക് സമന്വയിപ്പിക്കാനുള്ള ഒരിടമാണ് ആത്മാവെന്ന് പറയുന്നത്. ഏത് വൈരുദ്ധ്യങ്ങളും അവിടെ സമന്വയിപ്പിക്കാം. ആത്മാവിന് ബന്ധനമുണ്ടെന്നും പറയാം, ആത്മാവ് നിത്യമുക്തനാണെന്നും പറയാം. രണ്ടു തരത്തിലുള്ള വ്യവഹാരങ്ങൾ നമ്മൾ ശാസ്ത്രത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊന്നും യാതൊരു വൈഷമ്യവുമില്ല, വൈഷമ്യം നമുക്കാണ്. വൈരുദ്ധ്യം ഒരിക്കലും ആത്മാവിനില്ല, നമുക്കാണ് വൈരുദ്ധ്യം തോന്നുന്നത്. ആത്മാവിൽ വൃത്തി ഉണ്ടായാൽ അത് ആത്മാവിന് ബുദ്ധിമുട്ടാകത്തില്ല എന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആത്മാവിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല, ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ചിന്തയിലാണ് വരുന്നത്. ഏതും അവിടെ ഇരിക്കാം. ഈ സർവനാശങ്ങളും എവിടെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ തീവ്രവാദമൊക്കെ എവിടെയാ സംഭവിക്കുന്നത്, എല്ലാം ആത്മാവിനാണ്. ആത്മാവിന് അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകൊണ്ട് ഒന്നുമില്ല. നമ്മുടെ മനസ്സിലാണ് പ്രശ്നങ്ങളല്ല, നമ്മുടെ അന്ധകരണത്തിന്റെ തലത്തിലാണ് ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്നതിനുള്ള വൈഷമ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഒരിക്കലും ആത്മാവിലല്ല എന്നാണ്. ആത്മാവ് ഇതെല്ലാം ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഒന്നാണ്. ഇതിനെയൊന്നും സഹിക്കാൻ പറ്റാത്തത് നമുക്കാണ്, നമ്മുടെ ബുദ്ധി വൃത്തികൾക്കാണ് ഇതിനെയൊന്നും സഹിക്കാൻ വയ്യാത്തത്. ആത്മാവൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നു, ആത്മാവ് എല്ലാത്തിനെയും അറിയുന്നു എന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? ആർക്കാ ഈ വൈരുദ്ധ്യം? അതൊന്ന് ചിന്തിക്കുക. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ആർക്കാണോ, തനിക്കാണോ അതേ ആത്മാവിനാണോ? വൈരുദ്ധ്യങ്ങളെല്ലാം തനിക്കാണ്, ആത്മാവിനല്ല. ആത്മാവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാദ്യം മനസ്സിലാക്കുക. നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് പരിശ്രമിച്ച് ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം. അപ്പൊ ആത്മാവ് എല്ലാത്തിനെയും അറിയുന്നു, ആത്മാവ് ഒന്നിനെയും അറിയുന്നില്ല എന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. ഇവിടെ ബുദ്ധി മുട്ടിപ്പോകുന്നവിടെ ബുദ്ധി തന്നെയാണ്, ആത്മാവിനൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിനെല്ലാത്തിനും ആധാരമായി ആത്മാവ് നിൽക്കുമ്പോൾ നിരുപാധികമായി ഇതിലൊന്നുമില്ല എന്നും പറയാം. ഉപാധിയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. സ്വാഭാവികമായി ഇതിനെല്ലാം ഉണ്ടെന്നും പറയാം. അതുകൊണ്ടാണ് ഇതിനെ മൊത്തത്തിൽ അനുവചനീയമെന്ന് പറയുന്നത്. ശ്രുതിയിൽ യാതൊരു വിരോധമില്ല. കൂടുതൽ ഇതിനെക്കുറിച്ച് മനനം ചെയ്യുക, മനനം ചെയ്യുമ്പോൾ വ്യക്തമാവും. ചോദ്യം ഒരിക്കലും അബദ്ധമല്ല, ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യോത്തരങ്ങളിൽ കൂടെ തന്നെ അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ യാതൊരു വൈരുദ്ധ്യവും നമ്മൾ ആത്മാവിൽ ഒരിക്കലും കാണരുത്. യാതൊരു തരത്തിലുള്ള ദോഷവും ആത്മാവിൽ ആരോപിക്കരുത്. എന്തെങ്കിലും ദോഷം, എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ബുദ്ധിയുടെ തലത്തിലാണ് എന്നർത്ഥം. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന സത്യവസ്തുവാണ് ആത്മാവ്. അതിന് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അതിന് നിലനിൽക്കുക. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതിന് ഉള്ള ഒരേ ഒരു സ്ഥലം അതാണ്. അതിന് സഹിക്കാൻ വയ്യാത്തതായിട്ട് യാതൊന്നുമില്ല, എല്ലാത്തിനെയും അത് സഹിക്കും. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അത് സഹിക്കുന്നു. അതുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നത് സത്യം തന്നെ, അത് യാതൊരു ദോഷവുമില്ല. ഈ അധ്യാസത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് ദൃഷ്ടാന്തത്തിലാണ് അധ്യാസത്തെ സമന്വയിപ്പിച്ചത്. അതുപോലെ നമ്മളിലേക്ക് അതിനെ സമന്വയിപ്പിച്ച് നോക്കുന്നതിന് പൂർവപക്ഷത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാനൊന്ന് ചെറുതായി തന്നതിനെ സൂചിപ്പിച്ചു. സിദ്ധാന്തത്തിനും അത് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ആത്മാ അനാത്മാക്കളുടെ അധ്യാസം? നമുക്ക് പ്രഥമമായി സ്മരിക്കുന്നത് അഹംവൃത്തിയിലൂടെയാണ്, ഞാൻ എന്നുള്ള ബോധത്തിലാണ്. അവിടെ അഹമെന്ന് പറയുന്ന ജഡവൃത്തി, നേരത്തെ പറഞ്ഞ ആ ജഡവൃത്തിയും ചൈതന്യവും താതാത്മ്യപ്പെട്ട് അനുഭവവേദ്യമാകുന്നതാണ് ഞാനെന്നുള്ള അനുഭവം. അതാണെന്ത് ഇവിടെ പറഞ്ഞ സത്യ അനർത്ഥങ്ങളുടെ താതാത്മ്യം അവിടെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ സത്യ അനർത്ഥങ്ങളുടെ താതാത്മ്യം സംഭവിക്കുന്നതാണ് ഞാൻ. നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും ഈ ഞാൻ എന്ന് പറയുന്നു. ഈ ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ന് പറയുന്ന ആ അഹം വൃത്തിയിലൂടെ സ്ഫുരിക്കുന്ന ആ ബോധം ഈ ജഡമായിരിക്കുന്ന ശരീരത്തിനോട് താതാത്മ്യപ്പെടുന്നു. ഈ ജഡം ആ ബോധത്തിനോടും താതാത്മ്യപ്പെടുന്നു. എന്നിട്ട് ഞാൻ എന്റെ നെഞ്ച് കൈവച്ചുകൊണ്ട് പറയുന്നു ഈ ഞാൻ എന്ന് പറയുന്നു. ഇതും എന്താണ്? രണ്ട് ധർമ്മികൾ തമ്മിലുള്ള താതാത്മ്യമാണ്. ഞാൻ അതിൽ സ്ഫുരിക്കുന്ന ആ ബോധമാകുന്ന ധർമ്മിയും ഈ ശരീരമാകുന്ന രണ്ട് ധർമ്മികൾ, ഇത് രണ്ടും തമ്മിൽ താതാത്മ്യമാണ്. ഈ ശരീരത്തെക്കുറിച്ച് ഞാൻ പറയുന്നതാ, ഈ ശരീരം ഇത് ചൈതന്യവത്താണെന്ന് പറയുന്നു. ഈ ശരീരം ചൈതന്യമുള്ളതാണ്. മൃത ശരീരത്തിൽ നോക്കിയിട്ട് ഞാൻ പറയും ഇത് ചത്തുപോയി, ഇതിൽ ചൈതന്യമില്ല. ഇതിൽ ചൈതന്യമുണ്ട്. എന്റെ കൈ വേദനിക്കുന്നു, അപ്പോൾ ചൈതന്യമുള്ളതുകൊണ്ടാണ് ആ വേദന ഞാൻ അറിയുന്നത്. അപ്പോൾ എന്റെ ഈ ശരീരം ചൈതന്യമുള്ളതാണെന്ന് എനിക്ക് അനുഭവമുണ്ട്. ചൈതന്യവത്താണ് ഈ ശരീരം, വളരുന്നു, അതൊക്കെ എന്റെ അനുഭവമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ധർമ്മിയാകുന്ന ശരീരത്തിൽ ആത്മാവിന്റെ ധർമ്മമായിരിക്കുന്ന ചൈതന്യത്തെ ഇങ്ങോട്ട് ആരോപിച്ചിട്ട് ഇതിലേക്ക് താതാത്മ്യപ്പെടുത്തിയിട്ട് ഞാൻ പറയുകയാണ്. അതായത് ഈ ചൈതന്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ ധർമ്മമാണ്. നേരത്തെ പറഞ്ഞു ഉപാധി കൊണ്ട് ആത്മാവിനും ധർമ്മം ഉണ്ടാകാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ആത്മാവിൽ വാസ്തവത്തിൽ ധർമ്മമൊന്നുമില്ല, പക്ഷെ ചൈതന്യം, ആനന്ദം തുടങ്ങിയതെല്ലാം ആത്മാവിന്റെ ധർമ്മങ്ങളായി നമുക്ക് അനുഭവപ്പെടാം. അങ്ങനെ ഈ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? ആത്മാവിന്റെ ധർമ്മങ്ങളെ ആരോപിച്ചിട്ട് ഞാൻ പറയുന്നു ഈ ശരീരം ചൈതന്യവത്താണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നു എനിക്ക് ജീവനുണ്ട്. ഞാനെന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഈ ശരീരത്തെയാണ്. അപ്പൊ ചൈതന്യത്തെ ആത്മാവിലേക്ക് അധ്യസിക്കുന്നു. അവിടെ ചിന്തിക്കുന്നവർക്കൊരു സംശയം ഉണ്ടാകാം, അധ്യസിക്കുന്ന എന്തോ അത് മിഥ്യയാണ്, ആരോപിക്കുന്ന മിഥ്യയാണ്. രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചു കഴിഞ്ഞാൽ, ആ സർപ്പം മിഥ്യയാണ്. രജതം വെള്ളിയിൽ മുത്തിച്ചിപ്പി ആരോപിച്ചു കഴിഞ്ഞാൽ അത് മിഥ്യയാണ്, അതെല്ലാം മിഥ്യയാണ്, ആരോപിക്കുന്നതെല്ലാം മിഥ്യയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചൈതന്യത്തെ, ചൈതന്യമാകുന്ന ധർമ്മിയെ ശരീരത്തിൽ അധ്യസിച്ചു കഴിഞ്ഞാൽ ആ അധ്യാസത്തിന് ആധാരമാകും ഈ ശരീരം, ആരോപിക്കുന്ന വസ്തുവാകും ഈ ചൈതന്യം. അപ്പൊ ചൈതന്യം മിഥ്യയാകത്തില്ലേ എന്ന് നമുക്ക് സംശയം വരാം. കാരണം താതാത്മ്യ അധ്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഒന്ന് മറ്റൊന്നിൽ അധ്യസിക്കുന്നു എന്നാണ്. ഏതാണോ അധ്യസിക്കുക എന്നിട്ട് ആരോപിക്കുക, ആരോപിക്കുന്ന അത് മിഥ്യയാകും, കൽപ്പിതമാകും. അങ്ങനെയാണെങ്കിൽ ചൈതന്യത്തിൽ ഈ ജഡത്തെ അധ്യസിച്ചു കഴിഞ്ഞാൽ ജഡം മിഥ്യയാകുമെങ്കിൽ ജഡത്തിൽ ചൈതന്യത്തെ അധ്യസിച്ചു കഴിഞ്ഞാൽ ആ ചൈതന്യവും മിഥ്യയാകും. അപ്പൊ രണ്ട് സമമായി. അപ്പൊ അന്യോന്യ അധ്യാസം എന്ന് പറയുന്നതിൽ ഒരു യുക്തിഭംഗമില്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതിനെന്താണ് സമാനം പറയുന്നത്? അധ്യാസം രണ്ടു തരത്തിലുണ്ട്, സ്വരൂപ അധ്യാസവും സംസർഗാധ്യാസവും. സ്വരൂപ അധ്യാസം, സംസർഗ അധ്യാസം. അതായത് ശരീരത്തിൽ ചൈതന്യത്തെ അധ്യസിക്കുമ്പോൾ ബ്രഹ്മത്തെ, ശുദ്ധമായ ചൈതന്യത്തെ നമ്മൾ ശരീരത്തിൽ ആരോപിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ചൈതന്യത്തിന്റെ സംസർഗത്തെയാണ് ഇവിടെ ആരോപിക്കുന്നത്. എന്നുവെച്ചാൽ ചൈതന്യത്തിന്റെ സംബന്ധത്തെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ആ ചൈതന്യത്തിന് ഈ ശരീരവുമായിട്ട് താതാത്മ്യ സംബന്ധമുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുകയാണ്. ചൈതന്യത്തിന് ശരീരവുമായി നമ്മൾ കൽപ്പിക്കുന്ന സംബന്ധം എന്താണ്? താതാത്മ്യം. എന്താണ്, എന്ത് താതാത്മ്യം? ആ ചൈതന്യം ഇത് തന്നെയാ ചൈതന്യമായിരിക്കുന്നത്, ഈ ശരീരം തന്നെ ചൈതന്യമായിരിക്കുന്നു. ആ ചൈതന്യത്തിന്റെ താതാത്മ്യ സംബന്ധത്തെ നമ്മൾ ഈ ശരീരത്തിലേക്ക് ആരോപിക്കുകയാണ്, അല്ല ചൈതന്യത്തെ നമ്മൾ ആരോപിക്കുകയല്ല, അതിന്റെ സംബന്ധത്തെ ആരോപിക്കുന്നു. ചൈതന്യം നമ്മളങ്ങനെ ആരോപിക്കുന്ന സമയത്തും ഇതിനെല്ലാം ആധാരമായി നിലനിൽക്കുന്നു. അപ്പൊ അവിടെ സംസർഗ അധ്യാസമേ സംബന്ധിക്കുന്നുള്ളൂ. ആ സംസർഗ അധ്യാസത്തെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. എന്താണ്? ആ ചൈതന്യമല്ല ഇത്, ആ ചൈതന്യം ഇതല്ല എന്ന് നിഷേധിക്കുന്നു. ആ സംബന്ധത്തെ നിഷേധിക്കുന്നു. ആ സംബന്ധത്തെ നിഷേധിക്കുമ്പോൾ നമ്മൾ കൽപ്പിതമായ ആ സംബന്ധം, ശരീരത്തോടുള്ള സംബന്ധം ഇല്ലാതാകുന്നേ ഉള്ളൂ. ചൈതന്യം ഇല്ലാതാകുന്നില്ല, ചൈതന്യത്തെ നിഷേധിക്കുന്നില്ല, ചൈതന്യം ഇല്ല എന്നല്ല നമ്മൾ നിഷേധിക്കുന്നത്. ആ ചൈതന്യമാണ് ഇത്, ആ ചൈതന്യം ഇത് തന്നെയാണ് എന്നുള്ള നമ്മുടെ ഈ അനുഭവത്തെയാണ് നിഷേധിക്കുന്നത്. അപ്പൊ ചൈതന്യത്തിന് ഈ ശരീരവുമായിട്ടുള്ള ആ സംബന്ധത്തെ, സംസർഗത്തെയാണ് നമ്മളവിടെ നിഷേധിക്കുന്നത്. ആ സംസർഗത്തെയാണ് നമ്മൾ ആരോപിച്ചതെന്നും സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ സ്വരൂപ അധ്യാസമല്ല സംഭവിക്കുന്നത്. ആ സമയം നമ്മൾ മുത്തുച്ചിപ്പിയിൽ രജതത്തെ വെള്ളിയെ ആരോപിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വെള്ളി എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഇത് എന്ന് നമ്മൾ കാണുന്ന ആ സ്ഥലത്തേക്ക് ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ ആ വെള്ളിയിലേക്ക് ആരോപിക്കുകയാണ്. അവിടെ ഒരു വസ്തുവിനെ തന്നെ ആരോപിക്കുകയാണ്, അത് സ്വരൂപ അധ്യാസമാണ്. വസ്തുവിന്റെ സ്വരൂപത്തെ ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആ വസ്തുവിന്, ആ സ്വരൂപത്തെ, അതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ബ്രഹ്മത്തിലേക്ക് ആരോപിക്കുന്നു. അല്ലെങ്കിൽ ഈ ശരീരം, ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ് തുടങ്ങി സർവത്തെയും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഉള്ളിലിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിന് ആധാരമായിരിക്കുന്ന ആ ചൈതന്യ വസ്തുവിലേക്ക് അധ്യസിക്കുന്നു.

മിഥുനീകരണം ഇവിടെ സംഭവിക്കുന്ന എവിടെയാണ്? തന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത്. വ്യാപകമായിരിക്കുന്ന ബോധതലത്തിൽ സത്യാനൃതങ്ങൾ, സുഷുതിയിൽ നിന്നും പ്രബുദ്ധമായി വരുന്ന സംസ്കാരം നിമിത്തമായിട്ട് സത്യാനൃതങ്ങൾ മിഥുനീകരിക്കുന്നു. ചൈതന്യവും ജഡവും, ശരീരം, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഒരേ തലത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട് സമാവേശിക്കുന്നു, ഒരുമിച്ച് ചേരുന്നു. ഈ അധ്യാസത്തിന് ആധാരമായിരിക്കുന്ന എന്താണ്? ഈ ബോധതലമാണ്. അതിനെയാണ് നമ്മൾ ഉണർവെന്ന് പറയുന്നത്. ആ ബോധതലത്തിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതരേതര അധ്യാസം എന്ന് പറയുമ്പോൾ ഒരു തലത്തിൽ സംസർഗ അധ്യാസവും വേറെ തലത്തിൽ സ്വരൂപ അധ്യാസവുമാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ല, പരസ്പരം രജ്ജുവിൽ സർപ്പത്തെ, ശക്തികയിൽ രജതത്തെ അധ്യസിക്കുന്നത് പോലെ അധ്യസിക്കുന്നില്ല എന്നാണ്. പരസ്പരം അധ്യസിക്കുന്നത്. അപ്പോൾ ഈ ചൈതന്യത്തെ ശരീരത്തിലേക്ക് നമ്മൾ അധ്യസിക്കുന്നത് എന്താണ്? ആ സത്യത്തിന്റെ, സത്യ അനർത്ഥങ്ങളുടെ അധ്യാസം എന്ന് പറഞ്ഞു, സത്യത്തിന്റെ ധർമ്മമായിരിക്കുന്ന ചൈതന്യത്തെ ശരീരത്തിലേക്ക് അധ്യസിക്കുന്നു. അതുപോലെ ശരീരധർമ്മത്തെ ആ ചൈതന്യത്തിലേക്കും അധ്യസിക്കുന്നു. പറയുന്നു, ഞാൻ തടിച്ചവനാണ്. തടി എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ ധർമ്മമല്ല, ശരീരത്തിന്റെ ധർമ്മമാണ്. ശരീരധർമ്മമാണ് ഈ തടി എന്ന് പറയുന്നത്. ഞാൻ മെലിഞ്ഞവനാണ്, ശരീരത്തിന്റെ ധർമ്മമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ബോധത്തിലേക്ക്, അറിവിലേക്ക് അതിനെ തടഞ്ഞപ്പെടുത്തിയിട്ട് പറയുന്നു, ഞാൻ മെലിഞ്ഞിരിക്കുന്നു. ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തിലേക്ക് ഈ ശരീരത്തിന്റെ ധർമ്മമായ തടി അല്ലെങ്കിൽ മെലിഞ്ഞ ഇരിക്കുന്ന ഈ അവസ്ഥകളെയെല്ലാം, ശരീരത്തിന്റെ അവസ്ഥകളാണ് ബാല്യം, കൗമാരം, യൗവനം, ഇതെല്ലാം ശരീരത്തിന്റെ അവസ്ഥയാണ്. എന്തിന്? നമ്മുടെ ബ്രഹ്മചര്യവും സന്യാസവും പോലും ശരീരത്തിന്റെ അവസ്ഥയാണ്. അതിനെല്ലാം അധ്യസിക്കുന്നു. അതെങ്ങനെയാണ് സംശയം വരും? ബ്രഹ്മചര്യവും സന്യാസവും ഒക്കെ എങ്ങനെയാണ് ശരീരത്തിന്റെ അവസ്ഥയാകുന്നതെന്ന് ചോദിക്കും. അങ്ങനെയാണ്. കാരണം നമ്മൾ സന്യസിച്ചത് തന്നെ എങ്ങനെയാണ്? നമ്മുടെ സന്യാസം തന്നെ നമ്മളുടെ ചില അടയാളങ്ങളോടുകൂടിയാണ്. ഈ അടയാളങ്ങളെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതൊക്കെ ശരീരധർമ്മമാണ്. മുണ്ടനം, വസ്ത്രം, ഇതെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരീരധർമ്മങ്ങളെന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം, ഈ സന്യാസത്തെ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങോട്ട് അധ്യസിക്കുന്നു. എവിടെ? ഈ ചൈതന്യത്തിലേക്ക് അധ്യസിക്കുന്നു. അങ്ങനെ അധ്യസിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ശരീരധർമ്മങ്ങളെ അധ്യസിക്കുന്നു. അപ്പൊ ചൈതന്യധർമ്മത്തെ ശരീരത്തിലും ശരീരധർമ്മത്തെ ചൈതന്യത്തിലും അധ്യസിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിയുടെ ധർമ്മത്തെ, ഞാൻ പറയുന്നു ഞാൻ മൂഢനാണ്, എന്റെ ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കുന്നില്ല, മന്ദത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഉത്സാഹം തോന്നുന്നില്ല, ഇതെല്ലാം ബുദ്ധിയുടെ ധർമ്മങ്ങളാണ്. എന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് വെള്ളെഴുത്ത് ബാധിച്ചു കഴിഞ്ഞു, ഇതൊക്കെ ഇന്ദ്രിയങ്ങളുടെ ധർമ്മമാണ്. ഇതെല്ലാം എന്നിലേക്ക് ആരോപിക്കുകയാണ്. എനിക്ക് പഴയതുപോലെ കാഴ്ചയില്ല, ഇനി കണ്ണാടി വേണം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഞാൻ കാഴ്ചയില്ലാത്തവനാകുന്നു. കാഴ്ച ഇന്ദ്രിയത്തിന്റെ ധർമ്മമാണ്. കാഴ്ച ഉണ്ടായിരിക്കുക എന്ന് പറയുന്നു, കാഴ്ച ഇല്ലാതിരിക്കുക എന്ന് പറയുന്നു. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഞാൻ എന്നിലേക്ക് ആരോപിക്കുന്നു, അതായത് ആ ചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നു. എന്നിട്ട് ഇന്ദ്രിയധർമ്മങ്ങളെ, ഇതാണ് ധർമ്മധർമ്മികളുടെ പരസ്പര താതാത്മ്യം എന്ന് പറയുന്നത്. ചൈതന്യവും ഇപ്പോ ഇന്ദ്രിയത്തെ ഒരു ധർമ്മിയായിട്ടും ചൈതന്യത്തെ മറ്റൊരു ധർമ്മിയായിട്ടും എടുത്തിട്ട് ആ ഇന്ദ്രിയത്തിന്റെ ധർമ്മമായിരിക്കുന്ന കാഴ്ച ഉണ്ടായിരിക്കുക, കാഴ്ച ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതിന് ചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നു. അപ്പൊ അവിടെ ധർമ്മാധ്യാസമായി. പൊതുവെയുള്ള ഒരു നിയമമാണ്, ധർമ്മി അധ്യാസ പൂർവ്വമായി ധർമ്മാധ്യാസം സംഭവിക്കുന്നു. ഇന്ദ്രിയം എന്ന് പറയുന്ന ധർമ്മിയും ചൈതന്യം എന്ന് പറയുന്ന ധർമ്മിയും തമ്മിൽ താതാത്മ്യപ്പെട്ടിട്ട് എന്ത് പറയുന്നു? അവിടെ ഇന്ദ്രിയധർമ്മങ്ങളെ, ഞാൻ ഇന്ദ്രിയം എന്നാരും പറയാറില്ല, അങ്ങനെ നമ്മൾ വ്യവഹരിക്കാറില്ലെങ്കിലും അവിടെ താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. ആ ചൈതന്യത്തോട് ഇന്ദ്രിയം താതാത്മ്യപ്പെട്ടിട്ട് ആ ഇന്ദ്രിയധർമ്മത്തെ ചൈതന്യത്തിലേക്ക് ആരോപിച്ച് ഞാൻ കാഴ്ചയില്ലാത്തവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ധർമ്മീ അധ്യാസവും ധർമ്മാധ്യാസവും സംഭവിക്കുന്നു, ശരീരത്തിനും അത് സംഭവിക്കുന്നു. അപ്പോൾ ധർമ്മധർമ്മികളുടെ അധ്യാസം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ബുദ്ധിയുടെ ധർമ്മമായ മൂഢത്വം, അതിനെ ചൈതന്യത്തിലേക്ക് അധ്യസിച്ചിട്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ മൂഢനാണ്. അവിടെ ധർമ്മ അധ്യാസമാണ്. ഇന്ദ്രിയത്തിന്റെ ധർമ്മമായ കാഴ്ച, കാഴ്ചയില്ലായ്മ, കേൾവി, കേൾവിയില്ലായ്മ, ഇതിനെല്ലാം ചൈതന്യത്തിലേക്ക് അധ്യസിച്ചിട്ടാണ് പറയുന്നത് എന്താണ്? ഞാൻ കേൾവിയില്ലാത്തവനാണ്. ഇവിടെയെല്ലാം ധർമ്മാധ്യാസം സംഭവിക്കുകയാണ്. അതുപോലെ ശരീരധർമ്മങ്ങളെ ആരോപിച്ചിട്ട് ഞാൻ തടിച്ചവനാണ്, മെലിഞ്ഞവനാണെന്നെല്ലാം അധ്യസിക്കുന്നു. ഇതെല്ലാം ധർമ്മ അധ്യാസങ്ങളാണ്. ഇതിനാധാരമായിട്ട് ആദ്യം ധർമ്മി അധ്യാസം സംഭവിക്കുന്നു. ചിലയിടത്ത് ധർമ്മി അധ്യാസം വ്യക്തമാകത്തില്ല, ചിലയിടത്ത് വ്യക്തമാകും. ഇതാണ് അധ്യാസത്തിന്റെ സ്വരൂപം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അധ്യാസം

0: ശാസ്ത്രത്തിന്റെ സ്വരൂപം ശാസ്ത്രത്തിൽ നിന്നും സ്വാനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മനനം ചെയ്യുമ്പോൾ മനസ്സിലാകും, ഇതാണ് അധ്യാസത്തിന്റെ സ്വരൂപം. ഇതിന്റെ ഫലമായി ഉണ്ടാകുന്ന ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിനെയാണ് വ്യവഹാര, ലോകവ്യവഹാര എന്ന് പറയുന്നത്. ആ വ്യവഹാരത്തെ തന്നെ, ലോകവ്യവഹാരം എന്നുള്ളതിനെ തന്നെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ലോക്യതേ ഇത് ലോക എന്നാണ് അറിയപ്പെടുന്നത്. ലോകധാതുവിന് ജ്ഞാനവും അറിവും എന്നുള്ള അർത്ഥമുണ്ട്. ലോക്യതേ ഇത് ലോക, ലോകം എന്ന് പറഞ്ഞാൽ വിഷയമായി, ലോകവ്യവഹാരം എന്ന് പറയുമ്പോൾ അറിവ്. അപ്പോൾ അധ്യാസം രണ്ടു തരത്തിൽ വരുന്നു, അർത്ഥാധ്യാസം, ജ്ഞാനാധ്യാസം, അങ്ങനെ രണ്ട് രീതിയിലും തിരിക്കാം. വസ്തുക്കളുടെ അധ്യാസം, അതിന്റെ അറിവിലുള്ള അധ്യാസം, അതായത് ഇതും വെള്ളിയും തമ്മിൽ താതാത്മ്യപ്പെടുന്നത് അർത്ഥാധ്യാസം. വെള്ളിയെക്കുറിച്ചുള്ള അറിവും ഇതിനെക്കുറിച്ചുള്ള അറിവും തമ്മിൽ താതാത്മ്യപ്പെടുന്നത് ജ്ഞാനാധ്യാസം. അങ്ങനെ അധ്യാസത്തെ തിരിക്കുന്നു, അർത്ഥാധ്യാസം, ജ്ഞാന അധ്യാസം. അതായത് നമുക്ക് ഈ ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് വസ്തുക്കൾ അവിടെ കലരുന്നു. ഏതൊക്കെയാണ്? ഇതും വെള്ളിയും. അതാണ് ഇത് വെള്ളിയും നമ്മൾ പറയുന്നത്. മുത്തുച്ചിപ്പിയെ കണ്ടിട്ട് പറയുന്നുണ്ടല്ലോ ഇത് വെള്ളിയും. ഇപ്പൊ രണ്ട് വസ്തുക്കളുടെ താതാത്മ്യമുണ്ട്. അപ്പൊ വസ്തുക്കളുടെ താതാത്മ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർത്ഥാധ്യാസം. ഇനി അതിനെക്കുറിച്ച് നമുക്ക് അറിവും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? ആ ഇതെന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ചുള്ള അറിവ്, വെള്ളി എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അറിവ് തമ്മിൽ താതാത്മ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് വെള്ളിയാണ് എന്നുള്ള അറിവുണ്ടാകുന്നത്. ഇത് എന്താണ്? അറിവിന്റെ താതാത്മ്യം, രണ്ട് അറിവുകളുടെ താതാത്മ്യം. ഇതിനെ ജ്ഞാനാധ്യാസം എന്ന് പറയും. ഇങ്ങനെ അധ്യാസത്തിനെ പലതരത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കും. ഇതുകൂടാതെയും പലതരത്തിലും ഈ അധ്യാസത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പ്രധാനമായിട്ട് വരുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് സംസർഗാധ്യാസം, സ്വരൂപാധ്യാസം, അത് അത്യാവശ്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അർത്ഥാധ്യാസം, ജ്ഞാനാധ്യാസം. അല്ല, അർത്ഥാധ്യാസവും ജ്ഞാനാധ്യാസവും ഈ അദ്വൈതികൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ജ്ഞാനാധ്യാസം മറ്റു പല ദാർശനികന്മാരെ സ്വീകരിക്കുന്നുണ്ട്, ജ്ഞാനാധ്യാസത്തെ. പക്ഷെ അർത്ഥാധ്യാസത്തെ അവരാരും സ്വീകരിക്കുന്നില്ല. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അർത്ഥാധ്യാസവും ജ്ഞാനാധ്യാസവും രണ്ടും അദ്വൈതി സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന് ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ലോകവ്യവഹാരം അധ്യാസത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ ഭാഷ്യകാരൻ അധ്യാസ ഭാഷ്യത്തെ അവസാനിപ്പിക്കുന്നത്. അതിന് കാരണമായിരിക്കുന്നത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനമാണ് അല്ലെങ്കിൽ അവിദ്യയാണ് എന്ന് പറയാം. ഇനി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തമാകാനുണ്ടെങ്കിൽ, അക്കാര്യം വ്യക്തമാക്കാൻ ഉള്ള സമയമാണ്. എന്തെങ്കിലും വ്യക്തമാകാനുള്ള ആർക്കെങ്കിലും? അതായത് ഇതിപ്പോ സാമാന്യമായി പറഞ്ഞു, സാമാന്യമായി പറഞ്ഞല്ലോ, അത് വ്യക്തമായി മനസ്സിലാക്കണം. ഈ അധ്യാസം ഭാഷ്യത്തിൽ ഒരു പൂർവപക്ഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ പൂർവപക്ഷം എന്ന് പറയുന്നത് അധ്യാസത്തെ നിഷേധിക്കുന്നു. അതിന് സമാധാനം പറയുന്നത് അധ്യാസം സംഭവിക്കാം എന്നുള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഞാനിപ്പോ ഈ ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച ഒരു പക്ഷേ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ഒരു പക്ഷേ ഏതെങ്കിലും മലയാളം വ്യാഖ്യാനങ്ങൾ ഒരു പക്ഷേ നോക്കുന്നുണ്ടാവും ഇത് വ്യക്തമാവാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ യാദൃശ്യമായിട്ടൊരാൾ ആശ്രമത്തിൽ ഒരു ബ്രഹ്മചാരിയുടെ ഒരു മലയാള വ്യാഖ്യാനം കൊണ്ടു തന്നിട്ട് സംശയം ചോദിച്ചു ഇതിനെ സംബന്ധിച്ച്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ വ്യാഖ്യാനത്തിൽ ഇതിലൊരു പൂർവപക്ഷം ഉണ്ടെന്നോ സമാധാനം ഉണ്ടെന്നോ ഉള്ള കാര്യം പോലും വ്യക്തമല്ലാതെയാണ് മലയാളത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് ഇതെല്ലാം സിദ്ധാന്തമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ യദ്യപി തഥാപി എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഇതെല്ലാം അധ്യാസ ഭാഷ്യമായിട്ടാണ്, പൂർവപക്ഷമേ ഇല്ല. പറഞ്ഞിരിക്കുന്നതൊക്കെ വേദാന്തമാണ്, പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് വ്യാഖ്യാനങ്ങളെ അവലംബിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യേണ്ടത്. സംസ്കൃതത്തിൽ നല്ല വ്യാഖ്യാനങ്ങളുണ്ട് അധ്യാസ ഭാഷയത്തിന്, അതിനെ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഹിന്ദിയിൽ നല്ല വ്യാഖ്യാനങ്ങളുണ്ട്, ഇംഗ്ലീഷിൽ നല്ല വ്യാഖ്യാനങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ കൂടുതലായി നോക്കിയിട്ടില്ല. ഹിന്ദിയിൽ നല്ല വ്യാഖ്യാനങ്ങളുണ്ട്, ഇതിനെ സ്പഷ്ടമായി വ്യാഖ്യാനിക്കുന്ന സംസ്കൃതത്തിനുണ്ട്. മലയാളത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്, അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ഇതിനെ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കില്ല വേദാന്തം എന്ന് പറയുന്ന, ഇതിൽ പറഞ്ഞിരിക്കുന്ന മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറയേണ്ട കാര്യമില്ല. വ്യാഖ്യാനിക്കുന്നവർക്ക് വേണമെങ്കിൽ അതെല്ലാം ഇവിടെ പറയാം. അതുകൊണ്ട് അത് ഇതിന്റെ വ്യാഖ്യാനമാകത്തില്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പൂർവപക്ഷം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ സമാധാനമായിട്ട് അധ്യാസം എന്തെന്ന് പറഞ്ഞു. അധ്യാസം എന്നുള്ള പറഞ്ഞെടുത്ത് ഞാൻ വ്യക്തമായി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അധ്യാസത്തിന്റെ സ്വരൂപം ആണ് പറഞ്ഞിരിക്കുന്നത്. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ. അതിന്റെ നിമിത്തമാണ് പറഞ്ഞിരിക്കുന്നത്. അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന. അതിന് നിമിത്തമാണ് പറഞ്ഞിരിക്കുന്നത് സത്യാനൃതേ മിഥുനി കൃത്യ. ഇതിന്റെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേതമിതി നൈസർഗികമായും ലോക വ്യവഹാര. ഇത് സ്പഷ്ടമായി പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പഠിക്കേണ്ട, ഒരുപാട് ശ്രവണം ചെയ്യുന്ന, ധരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ധരിക്കണം, കുറച്ച് മതി. ബ്രഹ്മസൂത്രം മുഴുവൻ പഠിച്ചു തീർന്നു എന്ന് സമാധാനിച്ചിട്ട് കാര്യമില്ല, കുറച്ച് മതി. ഒരു വരി മനസ്സിലാക്കിയാൽ മതി, അത് വ്യക്തമായി മനസ്സിലാക്കുക. ഇവിടെ സിദ്ധാന്തത്തിൽ അധ്യാസത്തിന്റെ സ്വരൂപം, അധ്യാസത്തിന്റെ നിമിത്തം, അധ്യാസത്തിന്റെ ഫലം പറഞ്ഞു. ഇതുകൊണ്ട് അധ്യാസത്തെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളവനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാകാത്തവനാണെങ്കിലും അത് ഇനിയും പറയും. ഇതുവരെ പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും പറയും, അതുകൊണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ ഇത്രയും മതി. പക്ഷെ ഇതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ഗ്രഹിക്കുന്ന വ്യക്തികളുടെ യോഗ്യത അനുസരിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അധ്യാസ ഭാഷ്യത്തിൽ തന്നെ അദ്വൈതത്തിന്റെ സാര സർവസ്വം ഭാഷ്യകാരൻ വിശദീകരിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ ബുദ്ധിയുടെ പാരമ്യമായ അവസ്ഥയിൽ അതിനെ എത്തിക്കുന്നതിനുള്ള കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറം മനുഷ്യന് ചിന്തിക്കാൻ ഒക്കത്തില്ല. മനുഷ്യന്റെ ബുദ്ധി എത്രമാത്രം സൂക്ഷ്മമായി കടന്നു ചിന്തിക്കാമോ അത്രമാത്രം കടന്നു ചിന്തിക്കത്തക്ക രീതിയിൽ മനുഷ്യന്റെ ബുദ്ധിയെ കൊണ്ട് എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഈ അധ്യാസ ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം, എന്താണ് ജീവന്റെ രഹസ്യം, എന്താണ് ജീവിതത്തിന്റെ രഹസ്യം, എന്താണ് ഇതിന്റെ സാരം, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വ്യക്തമാക്കി. പക്ഷെ നമ്മൾക്കത് വ്യക്തമായിക്കൊള്ളണമെന്നില്ല. അത് നമ്മളെ സംബന്ധിക്കുന്ന വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഭാഷ്യകാരന്റെ ശൈലി തന്നെ അതാണ്. ഭാഷ്യത്തിൽ ഇനി വരുന്ന ഭാഗത്തും മനസ്സിലാക്കും. ആദ്യം ഒരു പദം കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സെന്റൻസ് കൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യത്തെ അങ്ങ് പറയും. അതിൽ കാര്യം വ്യക്തമാകത്തില്ല നമുക്ക്, വരുമ്പം പിന്നെ അതിനെ വിശദീകരിക്കും. അതാണ് ഭാഷ്യത്തിന്റെ രീതി. അപ്പൊ താൻ പറയാൻ പോകുന്നതിനുള്ള അദ്വൈത സിദ്ധാന്തത്തിന്റെ സർവവും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഈ അധ്യാസത്തിന്റെ നിരൂപണത്തിലൂടെ. പക്ഷെ അധ്യാസത്തിന്റെ ലക്ഷണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ അധ്യസ്യ എന്ന് പറയുമ്പോൾ അധ്യാസ ലക്ഷണമായി കഴിഞ്ഞു. പക്ഷെ നമുക്കത് പിടികിട്ടത്തില്ല. പിടികിട്ടാതെ വരുമ്പോൾ ഇനി അടുത്തും പറയും. സ്മൃതി രൂപ പരത്ര പൂർവദിഷ്ടാവഭാസ എന്ന് പറഞ്ഞ് വീണ്ടും. കാരണം ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇത് നമ്മൾ സങ്കല്പിക്കുക ഒരു ഗുരുവും ശിഷ്യനുമാണ്. ഒരു ശിഷ്യനോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞു, അധ്യാസം എന്താണെന്ന് പറഞ്ഞു. പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ശിഷ്യൻ ചോദിക്കുകയാണ്, പോയം അധ്യാസം എന്താണ് ഈ അധ്യാസം, വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞെന്തോന്ന്, ഇത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, എന്താണ് ഈ അധ്യാസം. അപ്പൊ പിന്നെ ആചാര്യൻ എന്ത് ചെയ്യുന്നു, എഴുന്നേറ്റ് പോടാന്ന് പറയുകയല്ല, വളരെ ക്ഷമയോടുകൂടി നീ ഇന്നെ പഠിപ്പിക്കാൻ കൊള്ളത്തിന് നീ മന്ദബുദ്ധിയാണ്, നിന്നെ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നല്ല ശാസിക്കുകയല്ല ചെയ്യുന്നത്. വളരെ ക്ഷമയോടുകൂടി വീണ്ടും പറയുകയാണ്, അധ്യാസം എന്ന് പറയുന്നത് ഇന്നതാണ്, വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം നമുക്കിത് അങ്ങനെ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതെല്ലാം വായിച്ചു തീർന്നാലും ഇതെല്ലാം പഠിച്ചു തീർന്നു കഴിഞ്ഞാലും വീണ്ടും ചിലപ്പോൾ ഇത് തന്നെ ചോദിച്ചു തന്നിരിക്കും, എന്താണ് ഈ അധ്യാസം. കാരണം അത് നമ്മുടെ ബുദ്ധി ദോഷം. അതുകൊണ്ട് അധ്യാസത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെ മനനം ചെയ്താൽ മതി. പക്ഷെ ഇത് മനനം ചെയ്യുമ്പോൾ വീണ്ടും സംശയങ്ങൾ വരും. അറിവ് കൂടുന്തോറും അതിന്റെ ഇരട്ടിക്ക് അറിവില്ലായ്മയും കൂടിക്കൂടി വരും. അപ്പോൾ വീണ്ടും അതിനെ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും അറിവ്, വീണ്ടും അറിവില്ലായ്മ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ എന്താണ്, ഈശ്വരകൃപ കൊണ്ട് മനസ്സിലാക്കാം, ഗുരുകൃപ കൊണ്ട് മനസ്സിലാക്കാം. കാരണം ഇത് പുസ്തകത്തിൽ പഠിക്കുന്നതല്ലല്ലോ. പുസ്തകത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കുമ്പോൾ ഉള്ളിൽ ആ ബോധം തെളിഞ്ഞു വരണം. അവിടെ ആ കാര്യം കിടക്കുന്നത് ഉള്ളിൽ ആ ബോധം തെളിഞ്ഞു വരണം. അത് ബലാത്കാരമായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം ഇരുന്ന് കാണാതെ പിടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളിത് കാണാതെ മനഃപ്പാഠം ചെയ്തു വെച്ച്, ഭാഷ മുഴുവൻ മനഃപ്പാഠം ചെയ്തുകൊണ്ട് അത് പറ്റത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഈ ശബ്ദം നമ്മുടെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവിനെ സ്ഫുരിപ്പിക്കണം. അങ്ങനെ ഒരു അറിവ് സ്ഫുരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച് ഇരിക്കുന്നു. അതിനിത് സഹായിക്കുന്നു നമ്മുടെ ഈ വിചാരം. അതുകൊണ്ട് ഈ പൂർവപക്ഷവും സിദ്ധാന്തവും ഇവിടെ വ്യക്തമാണ്. വ്യക്തമായില്ലെങ്കിൽ നമ്മൾ മനനം ചെയ്തതിനെ വ്യക്തമാക്കുക.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ. the 24/7 spiritual channel from shayon.org.
2: Om Namah Shivaya. Dear listeners of shayvam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
0: ജാഗ്ര സ്വപ്നങ്ങളിൽ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ജാഗ്ര സ്വപ്നങ്ങളിലുള്ള ഈ സത്തയുടെ സ്ഫുരണമാണ് ഈ പ്രപഞ്ചാനുഭവം. പക്ഷെ ആ സത്ത ഒരിക്കലും നമ്മുടെ ഈ അനുഭവത്തെ ആസ്വദിച്ചല്ല നിൽക്കുന്നത്. അതിന് ഉദാഹരണം സുഷുപ്തി. അവിടെ സത്തയുണ്ട്, ഈ അനുഭവമില്ല. ഈ അനുഭവത്തിലൂടെയാണ് നമ്മൾ ഈ സത്ത അറിയുന്നത്. ഇപ്പം ഈ ജാഗ്രത അനുഭവത്തിലൂടെ അങ്ങനെ അറിയുന്നെങ്കിലും ആ സത്ത ഈ അനുഭവത്തെ ആശ്രയിക്കുന്നില്ല. പക്ഷെ ഈ പാശ്ചാത്യരുടെ സത്താവാദവും അദ്വൈതയുടെ സത്താവാദവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവർ ചർച്ച ചെയ്യുന്നത് അനുഭവത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സത്തയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവിടെയുണ്ട് സത്താവാദം എന്ന് പറയുന്നു. അവർ പറയുന്ന അനുഭവത്തെ ആശ്രയിച്ച് ഒരു സത്ത നിപ്പുണ്ട്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ നിരപേക്ഷമായൊരു സത്തയുണ്ട്. ആ സത്തയെ ആശ്രയിച്ചിട്ടാണ് ഈ അനുഭവം നിൽക്കുന്നത്. ആ സത്തയുടെ സ്ഫുരണം തന്നെയാണ് ജാഗ്രത അനുഭവം. സുഷുപ്തി ആ സ്ഫുരണരഹിതമായ കേവല സത്തയുടെ നിലനിൽപ്പാണ്. അവിടെ സുഷുപ്തിയെയും ജാഗ്രതനെയും കുറിച്ച് ചിന്തിക്കുന്നതുപോലെയാണ് സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ചിന്തിക്കുന്നു. കാരണം സൃഷ്ടി എങ്ങനെ ഉണ്ടായി, അതല്ലേ ഇവിടുത്തെ ചോദ്യം. നിങ്ങൾ പറയുന്നത് പരമാർത്ഥമായ ഒരു സത്തയാണ്, സത്തയുടെ സ്ഫുരണമാണ് ഈ ജാഗ്രത അനുഭവം. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അതിന് സമാനം പറയുന്ന എന്താണോ, ഇവിടെ വിശേഷിച്ചൊന്നും സംഭവിച്ചില്ല. സൃഷ്ടി എന്ന് പറയുന്ന ഒരു അഭിവ്യക്തി മാത്രമാണ്, കേവലം ഒരു സ്ഫുരണം മാത്രമാണ് എന്നാണ്. സൃഷ്ടി ഇവിടെ നിഷേധിക്കുന്നില്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന പോലെ സൃഷ്ടി ഇവിടെ നിഷേധിക്കുന്നില്ല. സൃഷ്ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയണത് സ്ഫുരണമാണ്, സത്തയുടെ സ്ഫുരണമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മണ്ണിനെയും പാത്രത്തെയെടുക്കും. മണ്ണിൽ പാത്രത്തെ ഉണ്ടാക്കിയെടുക്കുന്നു, കുലാൽ വളരെ പണിപ്പെട്ട ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് അതെന്താണ്? അത് കേവലം ആ കാര്യത്തിൻ്റെ വസ്തുവിൻ്റെ അഭിവ്യക്തിയാണ്. അത് അനുഭവത്തിന് വിഷയമാകുന്നു എന്നേ ഉള്ളൂ. അതെന്താ മണ്ണിൽ, അത് സ്വയം അങ്ങ് അനുഭവത്തിന് വിഷയമാകുന്നില്ല. അവിടെ കുലാലൻ്റെ വ്യാപാരം ആവശ്യമാണ്, യത്നം ആവശ്യമാണ്, പ്രയത്നം ആവശ്യമാണ്. പ്രയത്നം കൊണ്ടത്, ആ പ്രയത്നം കൊണ്ടേ അത് പ്രകടമാകത്തുള്ളൂ. പാത്രത്തെ സൃഷ്ടിക്കുന്ന ഒരാൾ, പാത്രത്തെ കാണുന്ന വേറൊരാൾ. ഞാനാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ കാണും. ഇവിടെ ഒരാളെ പറയുന്നു കുലാലൻ, ഒരാൾ വേറെ ഉണ്ട്, അയാളാണ് ഇത് ഉണ്ടാക്കുന്നതാണ്. കാരണം അതിൻ്റെ സാങ്കേതികത്വം അയാളുടെ കയ്യിലേ ഉള്ളൂ. മണ്ണെങ്ങനെ കുഴയ്ക്കണം, അതെങ്ങനെ ചക്രത്തിൽ അതിനെങ്ങനെ പിടിപ്പിക്കണം, അതുകൊണ്ട് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കണം, ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാവൂ. ഞാൻ ദൃഷ്ടാവാണ്, എൻ്റെ ജോലി എന്താണ്? കാവല് കേവലം അതിനെ ദർശിക്കുക. ഭൂരിഭാഗത്ത് സൃഷ്ടിപ്രക്രിയ നടക്കുന്നുണ്ട്. കുലാലൻ ഇവിടെ പറയും വ്യാപാരം, കുലാല വ്യാപാരം എന്ന് പറയും. ആ വ്യാപാരത്തിലൂടെ അവിടെ ഒരു വസ്തു പ്രകടമാകുന്നു, അഭിവ്യക്തി. അതിനെ ദ്രഷ്ടാവ് കാണുന്നു. അപ്പം എന്താണ് ഇവിടെ അഭിവ്യക്തമായത്? അവിടെ പുതുതായി എന്തെങ്കിലും, മുമ്പ് ഇല്ലാതിരുന്ന എന്തെങ്കിലും അവിടെ പ്രകടമായോ? ഇല്ല എന്നാണ് സത്കാര്യവാദത്തിൽ പറയുന്നത്. മുമ്പുണ്ടായിരുന്നത് തന്നെ അവിടെ പ്രകടമായത്. അതിനുദാഹരണം പറഞ്ഞു എന്താണ്? ഇരട്ടിലിരിക്കുന്നു വസ്തുക്കൾ, വെളിച്ചം വരുമ്പോൾ അത് കാണുന്നു. എന്താ ഇല്ലാതിരുന്നാണോ അവിടെ പ്രകാശിച്ചത്? അല്ല, മുമ്പുണ്ടായിരുന്നു തന്നെ. അപ്പോൾ മണ്ണിൽ മുമ്പുണ്ടായിരുന്ന വസ്തു തന്നെയാണ്, സത്ത് തന്നെയാണ് പ്രകാശിക്കുന്നത്, സത്കാര്യം. മുമ്പുണ്ടായിരുന്നാണെങ്കിൽ പിന്നെ എന്തിനത് പ്രകാശിക്കണം? എന്തിനതിനെ പ്രകാശിപ്പിക്കണം? കുലാലൻ അവിടെ കുലാല വ്യാപാരത്തിൻ്റെ പ്രസക്തി എന്താണ്? അതാണ് നേരത്തെ പറഞ്ഞു, ഒന്ന് സത്ത, മറ്റൊന്ന് സത്തയുടെ സ്ഫുരണം. ആ സത്താസ്ഫുരണത്തെ നമ്മൾ ചിത്തം എന്ന് പറയും. സത്തയും അത് തന്നെയാണ്, പക്ഷെ കേവലമായി അതിരിക്കുമ്പോൾ അവിടെ സ്ഫുരണമില്ല, അതാണ് സുഷുപ്തി. അവിടെ കേവലമായിരിക്കും. എന്താ സുഷുപ്തി? നമ്മളാരെങ്കിലും അറിഞ്ഞോ ഞാൻ സുപ്തനായിരിക്കുന്നു എന്നാരെങ്കിലും അറിയുന്നുണ്ടോ? അവിടെ സ്ഫുരണമില്ല, അവിടെ സത്യജിത്ത് ഏകീഭവിച്ചിരിക്കുന്നു. എന്നാൽ ഒന്നുമില്ലാത്ത ശൂന്യം എന്ന് പറയാൻ വയ്യ, കാരണം വളരെ ദൃഢമായ അനുഭവമാണ്. താൻ ഉറങ്ങിയെന്നുള്ളത് നിഷേധിക്കാൻ വയ്യാത്ത അനുഭവമാണ്. അപ്പോൾ ആ സത്ത തന്നെ സ്ഫുരിക്കുന്നു ജാഗ്രത. അപ്പോൾ അവിടെ സ്ഫുരിക്കുമ്പോൾ അവിടെ പുതുതായി എന്തെങ്കിലും വന്നില്ല, അവിടെ ഉണ്ടായിരുന്നാണല്ലോ സത്ത് ചിത്ത് ഏകമായിരുന്നതാണല്ലോ ഈ സ്ഫുരിച്ചത്. കൂടുതലായൊന്നും വന്നില്ലല്ലോ, വരാനൊന്നുമില്ലല്ലോ. അതുപോലെ ആ സത്തായിരുന്ന കാര്യം പാത്രം, അത് വ്യവഹാരക്ഷമതയുള്ള പാത്രമായി സ്ഫുരിക്കുന്നു. അതിന് കുലാലന്റെ വ്യാപാരം ആവശ്യമാണ്. എന്നാൽ പിന്നെ എന്താ അതെപ്പോഴും അത് സ്ഫുരിക്കാത്തത്? ഇവിടെതാണ് എന്തുകൊണ്ട് അതെപ്പോഴും സ്ഫുരിക്കുന്നില്ല? ചോദ്യം അസംബന്ധമാണ്. നിങ്ങൾ എന്തുകൊണ്ട് എപ്പോഴും സുഷുപ്തിയിലിരിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തുകൊണ്ട് ജാഗ്രതയിലിരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ്. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? സത്തിന്റെ തന്നെ സ്വഭാവമാണ് ഇങ്ങനെ മാറി മാറി സ്ഫുരിച്ചുകൊണ്ടിരിക്കുക. മണ്ണിന്റെ തന്നെ സ്വഭാവമാണ് അത്, പാത്രമായും കലമായും ചട്ടിയായും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പിണ്ഡമായും കപാലമായും എല്ലാം മാറുക, അത് അതിന്റെ സ്വഭാവമാണ്. അപ്പൊ സത്തയുടെ സ്വഭാവമാണ് അത്, സുഷുപ്തി, ജാഗ്രത, സ്വപ്നം ഈ രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അവിടെ പിന്നെ എന്തിനെന്ന് ചോദിച്ചിട്ട് എന്ത് ലാഭം ഉണ്ടാകാനാണ്? ആ ചോദ്യത്തിൽ എന്തെങ്കിലും യുക്തിയുണ്ട്? ചോദ്യം ചോദിച്ചാൽ അത് യുക്തിയുക്തമായിരിക്കും. അതിന് യുക്തിയില്ല. അഗ്നി എന്തുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് അതിന് ഇരുളായി ഇരുന്നുകൂടാ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതിലർത്ഥമുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണോ ഇതിങ്ങനെ മാറി മാറി രൂപാന്തരത്തെ പ്രാപിക്കുന്നത്, അതുകൊണ്ട് ഇത് അഭിവ്യക്തമാകുന്നു, അനഭിവ്യക്തമാകുന്നു. ചില സമയത്തത് പാത്ര രൂപത്തിൽ പ്രകടമാകുന്നു, ചില സമയത്തിൽ അത് പിണ്ഡരൂപത്തിലിരിക്കുന്നു. ഇവിടെയാണ് മനനത്തിന്റെ യുക്തിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഏകരൂപത്തിലിരിക്കുന്ന ആ സത്ത് അത് തന്നെ കേവലം താനായിരുന്നു, പ്രപഞ്ചരൂപമായിരുന്നു, നാനാരൂപത്തിൽ ഇതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ മൃത്ത് പിണ്ഡമായിരിക്കുമ്പോൾ എന്തുകൊണ്ടത് പാത്രമായിരിക്കുന്നില്ല? പാത്രമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് പിണ്ഡമായിരിക്കുന്നില്ല? അങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? അതിന് സമാധാനം പറഞ്ഞു, ഒന്ന് മറ്റൊന്നിന് തടസ്സമാണ്. അത് ഇതുപോലെയാണ്. നിങ്ങൾ ഈ ജാഗ്രതയിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സുപ്തനായിരുന്നുകൂടാ? സുപ്തനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വപ്നത്തിലിരുന്നുകൂടാ എന്നൊക്കെ ചോദിക്കുന്നതിൽ വല്ല കഴമ്പുണ്ട്. അനിടത്തത്തെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന ഒട്ടുമിക്കാല് ചോദ്യങ്ങളും അസംബന്ധമാണ്. കാരണം അവിടെ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ലാത്തത്. ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ചോദ്യം ശരിയാകും? ശരിയാകത്തില്ല. അനിടത്തത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും എല്ലാം അനിടതമാണ്. എന്നാലും ഒരു ചോദ്യം വരുമ്പോൾ അതിന് സമാനം പറയണമല്ലോ. അതുകൊണ്ട് പറയുന്നു, ശരി, ഇത് സദാ ഇതിങ്ങനെ അഭിവ്യക്തിയില്ല, പാത്രത്തിന്റെ അഭിവ്യക്തിയില്ല. ഇപ്പോൾ അത് പിണ്ഡമായിരിക്കുന്നു, പിന്നെ അത് ചൂർണമായിരിക്കുന്നു, വേറെ സമയത്ത് അത് കപാല ഓടായിരിക്കുന്നു. പല ഭാവത്തിലിരിക്കുമ്പോൾ അതതിൻ്റെ സ്വഭാവമായതുകൊണ്ട് അതിന് ഒരു രൂപത്തിലിരിക്കുന്നില്ല. അവിടെ അതാണല്ലോ അനുഭവം. അവിടെ പിന്നെ മറ്റൊരു ചോദ്യത്തിന് കൊണ്ടെന്ത് നേടാനാണ്? അതുകൊണ്ട് അഭിവ്യക്തമാകുന്നു, തിരോഭവിക്കുന്നു, ഇതേ സംഭവിക്കുന്നുള്ളൂ. അതവിടെയുണ്ട്. എന്നാലും അവിടെ ചോദ്യം ചോദിക്കും, ശരി, നിങ്ങൾ പറയുന്നത് സമ്മതിച്ചു, മണ്ണിൽ എപ്പോഴും പാത്രമുണ്ട്, അവിടെ അഭിവ്യക്തി തിരോഭാവങ്ങളേ ഉള്ളൂ. പക്ഷേ മണ്ണുകൊണ്ട് വെള്ളം കോരാൻ പറ്റുന്നില്ലല്ലോ, പാത്രം കൊണ്ടല്ലേ പറ്റുന്നുണ്ട്. അർത്ഥക്രിയാകാര്യത്വം, പ്രയോജനക്ഷമത എന്ന് പറയും. ആ പാത്രത്തോട് ചേർന്ന് എപ്പോഴും അത് കാണുന്നുണ്ട്. പാത്രം ഉണ്ടായ ഉടൻ തന്നെ അതുകൊണ്ട് വെള്ളം കോരാം, പാകം ചെയ്യാം, പല കാര്യങ്ങളും അതുകൊണ്ട് നടക്കും. നിങ്ങളിവിടെ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന ഒരു പാത്രമുണ്ടല്ലോ, മണ്ണിൽ എപ്പോഴും ഉണ്ടെന്ന് പറയുന്ന പാത്രം. യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണ് എപ്പോഴും അത് ഉണ്ടായിരുന്നു.
3: അത് അഭിവ്യക്തമായതേ ഉള്ളൂ. തിരോഭവിച്ചാൽ അതവിടെ ഉണ്ട്. ആ പാത്രം കൊണ്ട് പാകം നടക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ പറയും അനുഭവ വിരോധം വരുന്നു. നിങ്ങളുടെ യുക്തിക്ക് പറയുന്നു അനുഭവ വിരോധത്തിന്റെ കാര്യമില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. മണ്ണിൽ എപ്പോഴും പാത്രമുണ്ട്, പക്ഷെ ആ പാത്രം കൊണ്ട് എപ്പോഴും പാകം നടക്കത്തില്ല. അനുഭവത്തിന് വിരുദ്ധമായൊരു കാര്യം ഇവിടെ പറയുന്നില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ അനുഭവ വിരുദ്ധമായ കാര്യമില്ല. എപ്പോഴാണോ അത് അഭിവ്യക്തമാകുന്നത് അപ്പോൾ മാത്രമേ അതിന് പ്രയോജനക്ഷമതയുള്ളൂ, അപ്പോൾ മാത്രമേ അവിടെ പാകം സംഭവിക്കത്തുള്ളൂ. അത് അനുഭവമാണല്ലോ, അതിനെന്തിനും നിഷേധിക്കും. അതുകൊണ്ട് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഒന്നേ ഉള്ളൂ, അത് അഭിവ്യക്തമാകുമ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും നടത്താം. പാകം ചെയ്യാം, വെള്ളം കൊണ്ടുവരാം, വെള്ളം കുടിക്കാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും അവിടെ ഈ അനർത്ഥ പരമ്പരയിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നാലും ശരി, അത് മണ്ണല്ലാതെ ആകുന്നില്ലല്ലോ. അതാ ആ ഭാഗമാണ് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വെള്ളം കോരാൻ കഴിയുമോ കഴിയില്ലേ എന്നുള്ള കാര്യമില്ല, അതിവിടെ വിവാദ വിഷയമേ അല്ല. അഭിവ്യക്തമായ പാത്രം കൊണ്ടേ വെള്ളം കോരാൻ കഴിയൂ, അനഭിവ്യക്തമായത് പ്രയോജനക്ഷമമല്ല, ഇക്കാര്യത്തിൽ വിവാദമില്ലല്ലോ. മറിച്ചൊന്നും പറയുന്നില്ലല്ലോ, അത് അനഭിവ്യക്തമായ അവസ്ഥയിലും അതിന് വ്യവഹാരക്ഷമതയുണ്ടെന്ന് പറയുന്നില്ല. പറഞ്ഞാലേ അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യമുള്ളൂ, അത് അംഗീകരിക്കുന്നുണ്ട്. അഭിവ്യക്തി അനഭിവ്യക്തി എന്ന് പറയുന്ന രണ്ടവസ്ഥ, ഒരവസ്ഥയിൽ വ്യവഹാരക്ഷമതയുണ്ട്, മറ്റൊരവസ്ഥയിൽ അതില്ല. ആ വ്യത്യാസം അംഗീകരിക്കുന്നുണ്ട്. അതാണ് ദൃഷ്ടി അനുപന്ന നാമ. പ്രത്യക്ഷ സിദ്ധമായ ഒരു കാര്യം അത് യുക്തിക്ക് വിരുദ്ധമല്ലെങ്കിൽ അതിനെ നിഷേധിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് മൃത്ത് അത് ഏതവസ്ഥയിലും മൃത്ത് തന്നെയാണ്. അതാണ് അതിനെയാണ് ബോധിപ്പിക്കുന്നത്. വ്യവഹാരത്തെ ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് ജാഗ്രതാണെന്ന് ശാസ്ത്രം ബോധിപ്പിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ അനുഭവമാണ് ഇത് ജാഗ്രതാണ്, ഇത് ഉണർന്നിരിക്കുന്ന അനുഭവമാണ്. അത് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതിലെന്താണ് പരമാർത്ഥം അത് ശാസ്ത്രം ബോധിപ്പിച്ചാൽ മനസ്സിലാവും. വ്യവഹാരക്ഷമമായിരിക്കുന്ന പാത്രത്തിലും പരമാർത്ഥമായിരിക്കുന്ന മൃത്താണ്. അതിനെന്തുകൊണ്ട് പിന്നെ സത്തെന്ന് പറഞ്ഞു? അത് അനഭിവ്യക്തമായിരുന്നപ്പോഴും അത് പ്രകാശിക്കാതിരുന്നപ്പോഴും അത് പ്രകാശിച്ചപ്പോഴും അവിടെ വസ്തുവിന് മാറ്റമല്ല, മൃത്ത് തന്നെ. അതുപോലെ ഇത് അനഭ്യക്തമായിരിക്കുമ്പോൾ സുഷുപ്തിയിൽ അവിടെ വ്യവഹാരമൊന്നുമില്ലല്ലോ, യാതൊരു തരത്തിലുള്ള വ്യവഹാരമോടെ. ഇത് അഭിവ്യക്തമാകുമ്പോഴും ജാഗ്രത സ്വപ്നങ്ങളിൽ സർവവ്യവഹാരങ്ങളിലൂടെ നടക്കുന്നു. അത് ആ കേവലമായ സത്ത് തന്നെ. ഇവിടെ എന്താണ് ജാഗ്രത സ്വപ്നങ്ങളിൽ ആ സത്ത് സ്ഫുരണം എന്നിപ്പോൾ പറഞ്ഞതുപോലെ അവിടെ സച്ചിത് അനുഭവം ഇവിടെയുണ്ട്. കേവലമായ അവസ്ഥയിലോ അത് സത്തോ ചിത്തോ ഒന്നും വേർതിരിക്കാൻ വയ്യ. അവിടെ നമുക്ക് ആത്യന്തികമായി പറയാവുന്നുള്ളൊരു വ്യവഹാര ശൂന്യത, അത് തന്നെയാണ് മൃത്തിൽ. മൃത്തിൽ പാത്രം അനഭിവ്യക്തമായിരിക്കും, എന്ന് വെച്ചാൽ അത് പ്രകാശിക്കാതിരിക്കും. നമ്മുടെ അനുഭവത്തിന് വിഷയമല്ലാതിരിക്കുമ്പോൾ അവിടെ എന്താ ഉള്ളത്? കേവല വ്യവഹാര ശൂന്യത, ഒരു തരത്തിലുള്ള വ്യവഹാരവും അവിടെ ഇല്ല, കേവലമായ അവസ്ഥ. ആ ദൃഷ്ടാന്തത്തിലൂടെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വ്യവഹാരത്തിൽ എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടല്ലെങ്കിൽ ഈ വ്യവഹാരം സംഭവിക്കുന്നു, അതിനാണ് പറഞ്ഞത് ഈ സത്യാനൃതങ്ങളുടെ മിഥുനീകരണം. സത്യാനൃതങ്ങൾ അവിടെ കൂടിക്കലർന്നിരിക്കുന്നു. അല്ലെ, മണ്ണുകൊണ്ട് സാധിക്കാത്ത കാര്യം പാത്രം കൊണ്ട് സാധിക്കുന്നു. ജലാഹരണം വെള്ളം കൊണ്ടുവരും, അത് മണ്ണുകൊണ്ട് സാധ്യം, അത് പാത്രം കൊണ്ടേ സാധ്യമാവും. അപ്പം ഈ അഭിവ്യക്തി അത് ആണ് ഈ വ്യവഹാരത്തെല്ലാം ഉണ്ടാക്കുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മൃത്തിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ വ്യവഹാരക്ഷമതയെ അദ്വൈതത്തിൽ നിഷേധിക്കുന്നില്ല, ഇത് മിഥ്യയാണെന്ന് പറയുന്നില്ല. ഇതുള്ളത് തന്നെയാണ്, ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. പ്രപഞ്ചാനുഭവം ഉള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ ഇതൊക്കെ ഉള്ളതാണ്, ഇതിനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതിന് നിരപേക്ഷമായ ഒരു നിലയുണ്ടെന്ന് കാണിക്കുകയാണ്. മണ്ണിന് പാത്രമാകാതെയും നിൽക്കാം, അതുപോലെ ഈ സത്തിന് ഈ ചിത് സ്ഫുരണം കൂടാതെ കൂടാതെ അനന്തനാകാം. അതിന് ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുന്നു സുഷുപ്തി. മറ്റൊരു ദൃഷ്ടാന്തമായിട്ട് എടുത്തു കാണിക്കുന്നു മൃത്തിനെ. അതുകൊണ്ടാണ് അതിനെ സത്കാര്യം വാദം എന്ന് പറയുന്നത്. വാദം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് വാദം എന്ന് വെച്ചാൽ ചർച്ച എന്നേ ഉള്ളൂ. മനനം എന്നാണ് അതിൻ്റെ അർത്ഥം. വാദം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലെ വാദമുണ്ട്, ആ സത്കാര്യ മനനം. സത്കാര്യ വാദം എന്ന് വെച്ചാൽ സത്കാര്യ മനനം. അപ്പോൾ ബാഹ്യമായി വിഷയങ്ങളെ ആലംബിച്ച് മനനം ചെയ്തു കഴിഞ്ഞാലും എത്തിച്ചേരുന്നു ആ സത്തിൻ്റെ നിരപേക്ഷതയിലാണ്. അതാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ സുഷുപ്തിയിലെല്ലാം പ്രകാശിക്കുന്നത്. ബാഹ്യമായി നാമരൂപാത്മകമായ പ്രപഞ്ചത്തിലും അതുതന്നെയാണ് പ്രകാശിക്കുന്നത്. ഇത് ബോധ്യപ്പെടും. സംശയവാദികൾക്ക് ഇടം കൊടുക്കാതെ ബോധ്യപ്പെടും. അതുകൊണ്ടല്ലേ സാധാരണ പറയാറുള്ള എന്താണ് സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഈ സത്യസാക്ഷാത്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാവഹാരികമായി ഇന്നതൊക്കെ സത്യമാണ് ഇന്നതൊക്കെ അസത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതല്ലാന്ന് നമുക്കറിയാമല്ലോ. ഈ സത്തിൻ്റെ ഈ സത്കാര്യ മനനത്തിലൂടെയുള്ള ആ ബോധ്യപ്പെടണം, അതാണ് സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതാണ് പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നത്. അത് തന്നെയാണ് തൻ്റെ സ്വരൂപം. ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ ഭാഷകാരൻ പറയുന്ന സദാത്മേകത്വം, സദാത്മേകത്വജ്ഞാനം, അത് ബോധിക്കുന്നതിന് വരുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഈ മനനം എന്ന് പറയുന്ന പ്രക്രിയ അത് കൂടിയേ തീരും. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പോകുന്നത്. കാരണം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ നിരന്തരം ചർച്ച ചെയ്താലും വീണ്ടും ആൾക്കാർ ചോദിക്കും ഇതിൻ്റെ ആവശ്യം എന്താണ്. ഞങ്ങൾ ജപത്തിലും ധ്യാനത്തിലും ഒക്കെ സാധിക്കുന്ന കാര്യം ഇതുകൊണ്ട് സാധിക്കും എന്ന് ചോദിക്കും. ഇവിടെ ചിലപ്പോൾ ജപത്തിലോ ധ്യാനത്തിലോ സാധിക്കുന്ന കാര്യമായിരിക്കില്ല ഇവിടെ സാധിക്കുന്നത്. കാരണം ഇവിടെ പറയുന്നത്, ഭാഷകാരൻ പറയുന്നത് സദാത്മേകത്വ ബോധത്തെക്കുറിച്ചാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ മറ്റൊരു ഉപായങ്ങളും കൊണ്ട് സാധിച്ചില്ലെന്ന്, ഒരു ഉപായവും കൂടാതെ സാധിച്ചെന്നും വരാം. അത് തീർച്ചയായും ഈ സദാത്മേകത്വ ബോധം, ആ ബോധത്തിൻ്റെ ഉത്പത്തി, അതെന്തിനെയൊക്കെ ആശ്രയിക്കുന്നു എന്ന് നിശ്ചയിച്ച് പറയാൻ കഴിയില്ല. അത് പലതിനെ ആശ്രയിച്ചിട്ടുണ്ട്. എന്താ ഈ പറയുന്ന ഗഹനമായ ചർച്ച അല്ലെങ്കിൽ മനനം, അതിലൂടെ ആണോ എല്ലാവരും സത്യത്തെ സാക്ഷാത്കരിച്ചത് ലോകത്തിൽ എന്നൊക്കെ ചിലർ ചോദിക്കും. അതുകൊണ്ട് പറയുന്നു എൻ്റെ ഉത്പത്തിയെ സംബന്ധിച്ച് അത് എന്തിനെ ആശ്രയിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. പലതരത്തിൽ സംഭവിക്കാം. വിചാരം അതിന് കഴിയുമെന്നുള്ളവരെ സംബന്ധിച്ച് വിചാരം മനനം, ഭാഷകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ശ്രുതിയെ അവലംബിക്കുന്നവർ ആണ് മനനം. സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഒരാൾ ശ്രുതിയെ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ മനനം കൂടിയേ തീരും. ഇതിൽ നിന്നും ആശ്രയിക്കാതെ സംഭവിക്കാം, അത് മറ്റൊരു വിഷയം. ഇവിടെ അതങ്ങനെയാണ്. ഭാഷകാരൻ ചർച്ച ചെയ്യുന്നത് ശ്രുതിയെ ആശ്രയിച്ചെങ്ങനെ ഈ തത്വത്തെ ബോധ്യപ്പെടും, ഈ തത്വത്തെ എങ്ങനെ ബോധ്യപ്പെടാം എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മോക്ഷം കിട്ടും. അങ്ങനെയും ചോദിക്കുന്നവരുണ്ട്. ഈ പറയുന്ന തരത്തിൽ ഉപനിഷത്ത് വിചാരം ചെയ്ത്, ഉപനിഷത്ത് വിചാരം ചെയ്ത് ശരി സത്താണ് സർവത്തിനും ആധാരമായിരിക്കുന്നത്, താനും അത് തന്നെയാണ് സത്തയിലാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ബോധ്യപ്പെടൽ കൊണ്ടൊരാൾ മുക്തനാകും. വേറൊന്നും വേണ്ടേ? പിന്നെ ജപിക്കണ്ടേ? ധ്യാനിക്കണ്ടേ? പിന്നെ അമ്പലത്തിൽ പോണ്ടേ? പിന്നെ ഉപനിഷത്ത് വീണ്ടും മനനം ചെയ്യണ്ടേ? ഈ ചോദ്യം ഇതാണ് പിന്നെ അവശേഷിക്കുന്ന ദോഷമെന്ന് പറയുന്നത്. ഈ മനനങ്ങളെല്ലാം സഹായിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ നിരാകരണത്തിന് വേണ്ടിയായിരിക്കും. ആ ചോദ്യത്തെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതാണ് അത് അത് ഒരു തടസ്സമായി നിൽക്കുന്നു. അത് മാത്രം ആ തടസ്സം കൂടെ മാറിക്കിട്ടിയാൽ മതി. സംശയാത്മാവായിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സ് സംശയാത്മകമായിരിക്കുന്നു, അത് മാറുന്നതിനാണ് അപ്പോൾ മനനം കൊണ്ടത് സാധിക്കണം ഈ സംശയവും മാറണം. ഇനി എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ അതും മാറണം. അങ്ങനെ മനനം സംശയച്ഛേത്യാകണം, സംശയത്തെ ഛേദിക്കുന്നതാണ്. അങ്ങനെ ഒരു സംശയം മനസ്സിൽ വീണ്ടും ഉയരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ പ്രശ്നം? ചോദ്യം നമ്മുടെ പക്കലില്ലെങ്കിൽ പിന്നെന്താ പ്രശ്നം? പിന്നെ സമാധാനം മാത്രമേ ഉള്ളൂ. ചോദ്യത്തിന്റെ സമാധാനമല്ല, ചോദ്യമില്ലാതെയുള്ള സമാധാനം. ചോദ്യമില്ലാതെയും സമാധാനം വരാം. നമ്മൾ ചോദ്യം ചോദിച്ച സമാധാനം കണ്ടെത്തുക. ചോദ്യം ചോദിച്ച സമാധാനം കണ്ടെത്താതെ ചോദ്യമില്ലാതെ സമാധാനം വരാം. ചോദ്യമില്ലാത്ത സമാധാനം അതിനെയാണ് പറയുന്നത് മുക്തി എന്ന് പറയുന്നത്. ഇവിടെ ചോദ്യമുണ്ട്, സമാധാനം മാത്രമേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഫലം, അതിന്റെ പ്രയോജനം. അങ്ങനെയാണ്. അതുകൊണ്ട് വീണ്ടും ഈ സത്കാര്യവാദം, ഇത്തരം വാദങ്ങൾ ഇതെവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ സത്കാര്യവാദത്തിൽ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് അഭിവ്യക്തിയെ സംബന്ധിച്ചാണ്. ഈ അഭിവ്യക്തി അത് രണ്ടിലും മനസ്സിലാക്കണം, ദൃഷ്ടാന്തത്തിനും ദാഷ്ടാന്തികത്തിനും. ദൃഷ്ടാന്തത്തിലെ അഭിവ്യക്തി എന്ന് പറയുമ്പോൾ പാത്രം പ്രകടമാകുന്നു. ദാഷ്ടാന്തികത്തിലെ അഭിവ്യക്തി എന്ന് പറയുന്നത് ഈ ജാഗ്രസ്വപ്ന അനുഭവം. ഈ അഭിവ്യക്തി ഇത് എന്തുകൊണ്ട് സദാ സംഭവിക്കുന്നില്ല? അതാണ് ഒരു ചോദ്യം. എന്നുവെച്ചാൽ എന്തുകൊണ്ട് പാത്രം എപ്പോഴും കാണുന്നില്ല? അതിന് സമാനം പറഞ്ഞു, അത് മറ്റൊന്നവിടെ ഉണ്ട്, അത് തടസ്സമായിരിക്കുന്നു. അത് എപ്പോഴും ഉണ്ടോ? ഉണ്ട്. പാത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടോ? പറയുന്നുണ്ട്. പാത്രം ഉണ്ടായിക്കഴിഞ്ഞാലും ഉണ്ട്, പാത്രം നശിച്ചാലോ അപ്പോഴും ഉണ്ട് പാത്രം. ഈ മൂന്നവസ്ഥയിലും മൂന്ന് കാലത്തിലും ഉണ്ട്. പാത്രം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ, പാത്രം ഉണ്ടായി നിൽക്കുന്ന അവസ്ഥ, പാത്രം നശിക്കും. മൂന്നവസ്ഥയിലും ഉണ്ട് പാത്രം. പിന്നെ എന്താ ഇതിങ്ങനെ? അത് അഭിവ്യക്തി തിരോഭാവം എന്നാണ് പേര് കൊടുത്തു. അതുകൊണ്ട് എന്നുള്ളതിന് എന്തുകൊണ്ട് പറയുന്നു? പറയുന്നു, ആ നാളെ കുലാലൻ പറയുകയാണ്, നാളെ ഇവിടെ ഞാൻ പാത്രത്തെ ഉണ്ടാക്കും എന്ന് പറയും. നിങ്ങൾ പറയുന്നു, അപ്പോൾ നാളെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പറയുന്നു ഭാവിയെ കുറിച്ചാണ്. എന്താ അതിനർത്ഥം പറയാൻ പറ്റുമോ? നാളെ ഇല്ലാന്ന്. ഇപ്പോൾ അതിന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുലാലൻ പറയുന്നത് എന്താണ്? നാളെ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ ഭാഷകാരൻ ചോദിക്കുന്നു, നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നാളെ ഇല്ലെന്നാണോ എന്നർത്ഥം പറയാൻ പറ്റും. വ്യാഘാതം ഇവിടെ പറയുക. അങ്ങനെ പറഞ്ഞാൽ അത് വ്യാഘാത ദോഷമാണ്. നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നാളെ അത് ഉണ്ടെന്ന് തന്നെയാണ്, അല്ല ഇല്ല എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഇന്നല്ല, നാളെയും അതുണ്ട്, അതെന്നും ഉണ്ടായി. ഇതുപോലെ ഭൂതത്തെ സംബന്ധിച്ചു, ഭൂതത്തിൽ നമ്മുടെ സാമാന്യ അനുഭവം എന്താണ്? ഇല്ലാതിരുന്നു അതിനെ ഉണ്ടാക്കിയെന്ന്, ഇല്ലാതിരുന്നതിനെ പ്രകടമാക്കുകയോ ചെയ്തു. അപ്പോൾ ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ശൂന്യത എന്നാണോ അതിൻ്റെ അർത്ഥം? സത് വിലക്ഷണമായ ശൂന്യത എന്നാണോ അർത്ഥം? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അതിന് മുമ്പ് ദൃഷ്ടാന്തം പറഞ്ഞു, ശൂന്യതയിൽ നിന്ന് ആരുടെ ഒന്നും സൃഷ്ടിക്കുന്നതായി കാണുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നതിനെ അഭിവ്യക്തമാക്കി പ്രകടമാക്കി എന്നാണ്. അപ്പോൾ മൂന്ന് കാലങ്ങളിലും അതിൻ്റെ സത്യം നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇപ്പോൾ മാത്രമേ അതിന് വ്യവഹാരക്ഷമതയുള്ളൂ, മുമ്പ് അതില്ലായിരുന്നില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. വ്യവഹാരക്ഷമമായ വസ്തു മുമ്പുണ്ടായിരുന്നില്ല, നശിച്ചാലും ഇല്ല. വ്യവഹാരക്ഷയമായ ക്ഷമമായത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വസ്തു മൂന്ന് കാലത്തിലും ഇതിനെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കുന്നു. ആ ഒരു ഭാവത്തിരോഭാവങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വ്യത്യാസം. അതെങ്ങനെയാണ് ദൃഷ്ടാന്തത്തിൽ? അതുപോലെ ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും മുമ്പ് അത് സ്ഥിതി ചെയ്തിരുന്നു. ഈ കാണുന്നതെല്ലാം തന്നെ അതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം, അതൊരു സൂക്ഷ്മരൂപത്തെ സ്ഥിതി ചെയ്തിരുന്നു, ഇന്ദ്രിയ വിഷയമല്ലാത്ത രൂപത്തെ സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജഗത്ത് ഇതെല്ലാം സൃഷ്ടിയിലുണ്ടായിരുന്നു എന്നും മറ്റും പറയുന്നത് അതാണ്. നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിൽ അത് മുമ്പുണ്ടായിരുന്നു. ജാഗ്രതയിൽ നമുക്ക് നിർവചിക്കത്തക്ക രൂപത്തിലുണ്ട്, സത്ത് അസത്ത് എന്നിങ്ങനെ നിർവചിക്കത്തക്ക രൂപത്തിൽ. വീണ്ടും അത് ഭാവിയിൽ അത് അനിർവചീയമായ നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അപ്രകടമാകും, അപ്രത്യക്ഷമാകും. ഇത് കേവലം പ്രകടഭാവം മാത്രം. അത് മൂന്ന് കാലത്തിലുള്ള സത്തയ്ക്ക് ഈ പ്രകടഭാവം തെളിവാണ് എന്നാണ് ഭാഷകാരനോട് പറയുന്നത്. അതുതന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും സ്ഥിതി. സൃഷ്ടിക്കു മുമ്പ്, സൃഷ്ടികാലത്ത്, സൃഷ്ടിക്ക് ശേഷം മൂന്ന് കാലത്തിലും ഇത് നിലനിൽക്കുന്നു. മുമ്പും പിമ്പുമുള്ളത് അത് അനിർവചനീയമായി നിലനിൽക്കുന്നു. ഇവിടെ ജാഗ്രത ഈ അനുഭവകാലത്തിൽ അത് നിർവചനീയമായി നിലനിൽക്കുന്നു. ഇത് എവിടെ നിലനിൽക്കുന്നു? സത്തയിൽ ഇത് പ്രകാശിക്കുന്നു. സത്തയിൽ ഇത് തിരോഭവിക്കുന്നു. സത്തയിൽ പ്രകാശിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് സന്മയമായിരിക്കുന്നു. സത്തയിലെ പ്രകാശം എന്ന് നമ്മൾ പറയുന്നു, സത്തയുടെ അനുഭവം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനെ തന്നെ ചിന്മയം എന്ന് പറയുന്നു. രണ്ടുമൊന്ന് അത് പുരിക്കുമ്പോൾ, അനുഭവ വിഷയമാകുമ്പോൾ അതിനെ ചിന്മയം എന്ന് പറയും. അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ അതിനെ കേവല സത്തെന്ന് പറയുന്നു. അത് ചിന്മയമായിരിക്കുന്ന അവസ്ഥയിൽ അത് വ്യവഹാരക്ഷമമാണ്. അതിനെ വ്യവഹരിക്കുന്നു, പാണയും കേൾക്കുകയും ഉണക്കുകയും രുചിക്കുകയും എല്ലാം ചെയ്യുന്നു. കേവലം സദാത്മകമായിരിക്കുമ്പോൾ അവിടെ വ്യവഹാരമില്ല. അത് നമ്മൾ സുഷുപ്തി എന്ന് പറയുന്നു, മറ്റ് ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയുന്നു. ഇത്തരത്തിൽ ആ സത്തയുടെ അനുസ്യൂതതയെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സത്താരിവാദം ചർച്ച ചെയ്യുന്നത്.
4: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൌ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. പ്രോഗ്രാംസ് ഇൻ ലാംഗ്വേജസ് അതർ ദാൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശൈവലഹരി. ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ചസ് ദർ വിൽ ബി സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ടു പ്രോഗ്രാം ടൈമിംഗ്സ്. വി ട്രസ്റ്റ് ദാറ്റ് യു വിൽ കൈൻഡ്ലി അക്സെപ്റ്റ് ദീസ് ഷെഡ്യൂൾ ചേഞ്ചസ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പേഷ്യൻസ്. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.